രാജതമോ മിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃദം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം.

ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനോ പ്രാപ്തോ പരസ്പര തുലാമ തുലാന്തരൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമ മദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമ മദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുമിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 20 ഞായറാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 4 പൂരാടം നക്ഷത്രം. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുള്ള ഒരു വാചകം പറഞ്ഞുതരട്ടെ: ഇരുട്ട് മാറും മുമ്പേ പ്രകാശം വരാൻ പോകുന്നുവെന്ന് പാടി അറിയിക്കുന്ന പക്ഷിയാണ് വിശ്വാസം. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇരുട്ട് പടർന്ന പോലെ തോന്നും, അല്ലെ? ഒരു വഴിയും കാണാതെ നമ്മൾ തളർന്നു നിൽക്കും. എന്നാൽ ഇരുട്ടിന്റെ ഏറ്റവും കഠിനമായ നിമിഷങ്ങൾക്ക് ശേഷമാണ് മനോഹരമായ ഒരു പുലരി പിറക്കുന്നത്. നല്ല നാളുകളെ കുറിച്ച് മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു കുഞ്ഞു വെളിച്ചം സൂക്ഷിക്കുക. വിതച്ച പ്രതീക്ഷകൾക്കൊന്നും ഒരിക്കലും പരാജയം സമ്മതിക്കേണ്ടി വരില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടി.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്? അഭ്യുദയകാംക്ഷി. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ തിരിച്ചറിയാം? യഥാർത്ഥ സുഹൃത്ത് നമ്മളെ അനാവശ്യമായി പുകഴ്ത്തുകയോ മധുരത്തിൽ പൊതിഞ്ഞ വാക്കുകളാൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കുകയോ ചെയ്യില്ല. അങ്ങനെയുള്ളവരെ ആരും പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല എന്നതാണ് പരമമായ സത്യം. മധുരമൂകുന്ന വാക്കുകളാൽ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയും കൃത്രിമ സ്നേഹം ചൊരിയുകയും മുഖസ്തുതിയും പ്രലോഭനങ്ങളും കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നവരെയുമാണ് ഏവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് ചതിയും വഞ്ചനയും വേദനയും കുതികാൽവെട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. സ്നേഹിക്കുന്നവർക്ക് സ്നേഹവും ആശ്വസിപ്പിക്കുന്നവർക്ക് ആശ്വാസവും വിശ്വസിപ്പിക്കുന്നവർക്ക് വിശ്വാസവും നമുക്ക് കിട്ടിയതിൻ്റെ കൂടുതൽ അളവിൽ തിരികെ ലഭിക്കുമ്പോഴാണ് നമുക്ക് സന്തുഷ്ടി ലഭിക്കുക. നൽകിയ സ്നേഹവും വിശ്വാസവും കരുതലും പരിഗണനയുമൊക്കെ അതിൻ്റെ വിലയറിയാത്ത ഒരാൾക്കായിരുന്നു എന്ന പരമാർത്ഥം നമ്മെ വല്ലാതെ വേദനിപ്പിക്കും, നമ്മെ വല്ലാതെ തളർത്തിക്കളയുകയും ചെയ്യും. സ്നേഹം അതൊരു വിശ്വാസമാണ്. സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നൽ എപ്പോൾ ഇല്ലാതാകുന്നുവോ അപ്പോൾ അതുവരെ കരുതി വച്ചിരുന്ന സ്നേഹവും കരുതലും വിശ്വാസവും എല്ലാം നഷ്ടമായേക്കാം. നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്. എന്നാൽ സമ്പത്തിൻ്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വിലയേറിയ സമാധാനമാണ്. സത്യത്തിനിന്നും വില കൽപ്പിക്കേണ്ടതുണ്ട്. ഒരു സത്യം അത് വെളിച്ചത്ത് വരിക തന്നെ വേണം. ഒരു അസത്യം മറയ്ക്കാൻ മറ്റൊന്ന് പറയേണ്ടി വരുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാനിടയില്ലാത്ത ആത്മവിശ്വാസമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. പരസ്പര വിശ്വാസം സുദൃഢമായിരിക്കണം. കാരണം അതില്ലെങ്കിൽ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളകി തരിപ്പണമാകും. ഇങ്ങനെ ബന്ധങ്ങൾ ഇല്ലാതാകുമ്പോൾ വിശ്വാസം, സ്നേഹം എന്നിവയോടൊപ്പം തകരുന്നത് നമ്മുടെ ഹൃദയം കൂടിയാണ്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി നമ്മെ ചേർത്ത് നിർത്തുന്നവരെ അവഗണിക്കാനോ ഒരിക്കലും നഷ്ടപ്പെടുത്താനോ പാടില്ല. എല്ലാവരും നല്ല മനസ്സുകളുടെ ഉടമകളാകട്ടെ. പവിത്രവും ദിവ്യവുമായ പ്രേമം ഇന്ന് അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന കാര്യമായി മാറി. നിബന്ധനകളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ അൺകണ്ടീഷണൽഡ് ലവ് എവിടെയാണ് ഇന്ന് കാണാൻ കഴിയുക? ആർക്കും ആരോടും ആത്മാർത്ഥതയില്ലാതെ നമ്മെ സംരക്ഷിക്കുന്ന ഭൂമിയെപ്പോലും വെറുതെ വിടാതെ പ്രകൃതിയെപ്പോലും അമിതമായി ചൂഷണം ചെയ്ത് എല്ലാം എടുക്കുകയും തിരികെ ഒന്നും കൊടുക്കാതിരിക്കുകയും ഇങ്ങനെ എത്ര നാൾ നമുക്ക് മുൻപോട്ട് പോകാനാകും? വെറുതെയല്ല കവി പാടിയത് സ്നേഹമാണ് അഖിലസാരമൊഴിയൽ എന്ന്. സ്നേഹത്തിൻ്റെ വില അത് അറിഞ്ഞു തന്നെ മനസ്സിലാക്കണം. മോഹന രാഗത്തിലുള്ള ഈ ഗാനത്തിൻ്റെ വരികളിലൂടെയൊന്ന് സഞ്ചരിച്ചാലോ? ഈ ഗാനത്തിന് സംഗീതം നൽകിയത് പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് ആണ്. രചന യൂസഫലി കേച്ചേരി.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 20-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ചലച്ചിത്ര ചരിത്രത്തിലെ സുവർണ അധ്യായമായ സിനിമാറ്റോഗ്രാഫ് സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് ശേഷം ഫ്രഞ്ച് സഹോദരന്മാരായ ഓഗസ്റ്റ് ലൂമിയറും ലൂയിസ് ലൂമിയറും തങ്ങളുടെ ആദ്യകാല ചലച്ചിത്രങ്ങൾ ഇന്ത്യയിലെ ബോംബെയിൽ പ്രദർശിപ്പിച്ചത് ഈ ദിവസങ്ങളിലായിരുന്നു. മുംബൈയിലെ വാട്സൺസ് ഹോട്ടലിൽ വെച്ച് നടന്ന ഈ പ്രദർശനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സിനിമാ മാധ്യമത്തിന് തുടക്കമിടാൻ വഴിയൊരുക്കുകയും പിൽക്കാലത്ത് ഭാരതീയ ചലച്ചിത്ര വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് പ്രചോദനമാവുകയും ചെയ്തു. 1896 കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു പ്രദർശനം ഉണ്ടായത്. വർണ്ണവിവേചനത്തിനെതിരെയും തൊഴിലാളി അവകാശങ്ങൾക്കായും പട നയിച്ച ദക്ഷിണാഫ്രിക്കൻ സംഘടനകളുടെ സഖ്യം ശക്തമായത് സെപ്റ്റംബർ 20-ഓടുകൂടിയാണ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഇവർ കറുത്ത വർഗക്കാരായ തൊഴിലാളികളുടെ വേതനത്തിനും അവകാശങ്ങൾക്കുമായി സാർവത്രിക പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. നെൽസൺ മണ്ടേല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പോരാട്ടങ്ങൾക്ക് നിർണായക പിന്താങ്ങൽ നൽകിയ പ്രസ്ഥാനമായിരുന്നു ഇത്. ഇറ്റാലിയൻ ഏകീകരണ ചരിത്രത്തിലെ നിർണായക സംഭവമായിരുന്നു റോമിന്റെ കീഴടങ്ങൽ. 1870 സെപ്റ്റംബർ 20-ന് രാജാവായ വിക്ടർ ഇമ്മാനുവൽ 2-ാമന്റെ നേതൃത്വത്തിലുള്ള ഇറ്റാലിയൻ സൈന്യം റോമിലേക്ക് പ്രവേശിക്കുകയും പോപ്പിന്റെ ലൗകിക ഭരണത്തിന് വിരാമമിടുകയും ചെയ്തു. ഇതോടെ ഇറ്റലിയുടെ പൂർണമായ ഏകീകരണം പൂർത്തിയാവുകയും റോം ഇറ്റലിയുടെ തലസ്ഥാനമായി മാറുകയും ചെയ്തു. കാനഡ ഒരു ഫെഡറലായി മാറിയതിനു ശേഷം രാജ്യത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് 1867 സെപ്റ്റംബർ 20-നാണ്. കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായ സർ ജോൺ എ മക്ഡൊണാൾഡ് കാനഡയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. സ്വതന്ത്ര ഭരണം കെട്ടിപ്പടുക്കുന്നതിൽ കാനഡയുടെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ഇന്ത്യയുടെ ചാന്ദ്ര ദൌത്യങ്ങളായ ചന്ദ്രയാൻ പദ്ധതികളുടെ വിക്ഷേപണ ശേഷമുള്ള പ്രധാന ഡേറ്റാ വിശകലനങ്ങളും ഓർബിറ്റർ പേടകങ്ങൾ നൽകിയ ചിത്രങ്ങളുടെ ആദ്യഘട്ട പ്രകാശനങ്ങളും ISRO പല ഘട്ടങ്ങളിലായി നടത്തിയത് സെപ്റ്റംബർ 20-നോടനുബന്ധിച്ചുള്ള ഈ ദിവസങ്ങളിലായിരുന്നു. ഇത് ആഗോള ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 20-ാം തീയതി. വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ കൊണ്ടും ദൃശ്യമനോഹരമായ അവതരണ ശൈലി കൊണ്ടും മലയാള സിനിമാ ലോകത്ത് തന്റേതായ മുദ്ര പതിപ്പിച്ച ചലച്ചിത്രകാരൻ. സിനിമയ്ക്ക് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വൻകിട സ്റ്റേറ്റ് ഷോകളുടെയും കലാസന്ധികളുടെയും അമരക്കാരൻ. ഇന്ന് സെപ്റ്റംബർ 20, മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ ടി കെ രാജീവ് കുമാറിന്റെ ജന്മദിനം. 1961 സെപ്റ്റംബർ 20 കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് അദ്ദേഹം സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് 1989 മോഹൻലാൽ നായകനായ ചാണക്യൻ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. ഒരു സാങ്കേതിക ത്രില്ലറായ ആദ്യ ചിത്രം തന്നെ ബോക്സ് ഓഫീസിലും വിമർശക ശ്രദ്ധയിലും വൻ വിജയമായി മാറി. ക്ഷണക്കത്ത്, പവിത്രം, തച്ചോളി വർഗീസ് ചേകവർ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, ശേഷം, ഒറ്റയാൾ പട്ടാളം, രതി നിർവേദം തുടങ്ങിയ നിരവധി ശ്രദ്ധേയ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. പവിത്രം എന്ന ചിത്രത്തിലെ വൈകാരിക രംഗങ്ങളും കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ ദൃശ്യാവിഷ്കാരവും ഏറെ പ്രശംസ പിടിച്ചുപറ്റി. 2002 പുറത്തിറങ്ങിയ ശേഷം എന്ന ചിത്രത്തിന് മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ പ്രത്യേക പരാമർശവും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റെ ക്രിയേറ്റീവ് മേക്കിംഗ് ശൈലി കൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ വേറിട്ട സിനിമാനുഭവങ്ങൾ ഒരുക്കിയ പ്രിയ സംവിധായകൻ ടി കെ രാജീവ് കുമാറിന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9444-00-9915, 9444-772-1311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000-129.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: Info@7.
5: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പാഠ്യേതര വിഷയങ്ങൾക്കും പഠന വിഷയങ്ങൾ പോലെ പ്രാധാന്യം നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. പഠനത്തെ പോലെ പ്രധാനപ്പെട്ടതാണ് പാഠ്യേതര വിഷയങ്ങളും. കുട്ടികളുടെ വ്യത്യസ്തമായ അഭിരുചികളെയും ശാസ്ത്രബോധത്തെയും പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 33-ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നവംബർ 18 മുതൽ 21 വരെയാണ് മണ്ണാർക്കാട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത്. കുട്ടികളുടെ ശാസ്ത്ര പ്രതിഭയെ ഉണർത്താനും അവരുടെ കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള മികച്ച വേദിയായി ഈ ശാസ്ത്രോത്സവത്തെ മാറ്റും. അതിനായി ശാസ്ത്രമേളയ്ക്ക് മണ്ണാർക്കാട്ട് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൃഷി അറിവും കാർഷിക സംസ്കാരവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കതിർ കാർഷിക ക്ലബ് പദ്ധതിയുടെ ഔദ്യോഗിക ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് ലോഗോ ഡിസൈനുകൾ ക്ഷണിച്ചു. കൃഷിയെ പാഠപുസ്തകത്തിലെ അറിവിൽ മാത്രം ഒതുക്കാതെ മണ്ണ്, കൃഷി, ഭക്ഷണം, പ്രകൃതി, കർഷകൻ എന്നിവ തമ്മിലുള്ള ബന്ധം കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രായോഗിക കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനുമുള്ള അവസരമൊരുക്കുകയാണ് കതിർ കാർഷിക ക്ലബ്ബുകളുടെ ലക്ഷ്യം. ഈ ആശയവും പദ്ധതിയുടെ ദർശനവും പ്രതിഫലിപ്പിക്കുന്ന ലോഗോ വിദ്യാർത്ഥികൾ തന്നെ രൂപകൽപ്പന ചെയ്യുന്നതിനായിട്ടാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ലോഗോ കൈകൊണ്ടോ ഡിജിറ്റൽ രീതിയിലോ തയ്യാറാക്കാം. കൈകൊണ്ട് തയ്യാറാക്കുന്ന ലോഗോ A4 വലിപ്പത്തിലുള്ള ഷീറ്റിൽ തയ്യാറാക്കി സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ സമർപ്പിക്കണം. ലോഗോ മൌലിക സൃഷ്ടിയായിരിക്കണം. പകർത്തിയതോ മറ്റേതെങ്കിലും സൃഷ്ടിയുടെ അനുകരണമോ ആയ എൻട്രികൾ പരിഗണിക്കില്ല. കതിർ കാർഷിക ക്ലബിന്റെ ആശയവും ലക്ഷ്യവും ലോഗോയിൽ പ്രതിഫലിക്കണം. ആശയം വ്യക്തമാക്കുന്ന ഹൃസ്യവിവരണം ലോഗോക്കൊപ്പം നൽകണം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു എൻട്രി മാത്രം. പേര്, ക്ലാസ്, സ്കൂൾ, ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം. സ്കൂൾ പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രവും നിർബന്ധമാണ്. തെരഞ്ഞെടുക്കുന്ന മികച്ച ലോഗോയ്ക്ക് 10,000 രൂപ സമ്മാനം നൽകും. അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 9383-4744-55. നമ്പർ ഒരിക്കൽ കൂടി 9383-4744-55. കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് മുഖേന നടപ്പാക്കുന്ന ക്ഷീരദീപ വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച +2 ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ, പ്രൊഫഷണൽ ബിരുദ കോഴ്സുകൾ, ITI, ഡിപ്ലോമ, TTC എന്നിവയാണ് ധനസഹായത്തിന് അർഹമായ കോഴ്സുകൾ. ക്ഷീരജാലകം സോഫ്റ്റ്വെയർ മുഖേന ക്ഷീര കർഷക ക്ഷേമനിധിയിൽ അംഗമായ ക്ഷീര കർഷകന്റെ ലോഗോയിൽ നിന്ന് കോഴ്സ് സർട്ടിഫിക്കറ്റ് തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. വിവരങ്ങൾ അതത് ബ്ലോക്ക് ക്ഷീര വികസന യൂണിറ്റ് ഓഫീസുകളിലും ക്ഷീര സംഘങ്ങളിലും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-05-15-7. നമ്പർ ഒരിക്കൽ കൂടി 0491 25 05 15 7. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാതല ലോഗോ പ്രകാശനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു. ജില്ലാ കളക്ടർ കെ സുധീർ, ജെ പി സി ബി എൽ ബിജിത്ത്, പ്രോജക്ട് ഡയറക്ടർ ശുഭ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ജി വരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ 11th ദേശീയ ആയുർവേദ ദിനാചരണം സെപ്റ്റംബർ 22 മുതൽ വിവിധ പരിപാടികളോടെ നടക്കും. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ പാലക്കാട് ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ തദ്ദേശ സ്വയംഭരണവും ഭാരതീയ ചികിത്സാ വകുപ്പും സെമിനാർ നടക്കും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ KSRTC ബസ് സ്റ്റാൻഡിൽ NCD സ്ക്രീനിംഗും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ശാന്തിഗിരി ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫ്ളാഷ് മോബും അരങ്ങേറും. വൈകിട്ട് 4 മുതൽ 6 വരെ കോട്ടമൈതാനത്ത് ആരോഗ്യകരമായ ജീവിതത്തിന് വ്യക്തിഗത സമീപനം എന്ന വിഷയത്തിൽ പ്രകൃതി നിർണയ ക്യാമ്പും നടക്കും. കുഴൽമന്ദം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ബിരുദം, BSc LT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമ, DMLT 2026 ജനുവരി 1 40 വയസ്സ് കവിയരുത്. കുഴൽമന്ദം ബ്ലോക്കിന് കീഴിലെ കണ്ണാടി, കുത്തന്നൂർ, പെരിങ്ങോട്ടുകുറിശി, കുഴൽമന്ദം, കോട്ടായി പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാർക്കാണ് അവസരം. യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 25 രാവിലെ 10 നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0492 22 74 35 0. നമ്പർ ഒരിക്കൽ കൂടി 0492 22 74 35 0. നവരാത്രി വിദ്യാരംഭത്തിന്റെ ഭാഗമായി ലക്കിടി കിളിങ്കുറിശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായ കലക്കത്ത് ഭവനിൽ നടക്കുന്ന എഴുത്തിനിരുത്തലിന് കുരുന്നകളുടെ പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. ഇതിനായി 0466 22 30 51 1 എന്ന നമ്പറിൽ രാവിലെ 10 വൈകിട്ട് 4 ബന്ധപ്പെടാവുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. നമ്പർ ഒരിക്കൽ കൂടി 0466 22 30 51 1. പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ്, അഗളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസവേതനടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത ഇംഗ്ലീഷ് വിഷയത്തിൽ MA, BEd, സെറ്റ് തിരിച്ചറിയൽ രേഖ, അസൽ സർട്ടിഫിക്കറ്റുകൾ അവയുടെ പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 22 രാവിലെ 10:30 മറുദ റോഡിലെ പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0444 47 52 23 38. നമ്പർ ഒരിക്കൽ കൂടി 0444 47 52 23 38. റേഷൻ കാർഡുകളിൽ ആധാർ, മൊബൈൽ നമ്പർ എന്നിവ രേഖപ്പെടുത്താത്ത ഉപഭോക്താക്കൾ സെപ്റ്റംബർ 30 പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസ് വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിർബന്ധമായും ലിങ്ക് ചെയ്യണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. നിശ്ചിത തീയതിക്കകം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം റേഷൻ ഭക്ഷ്യധാനങ്ങൾ ലഭിക്കുന്നത് തടസ്സപ്പെടും. ആധാറും മൊബൈൽ നമ്പറും ഇതുവരെ രേഖപ്പെടുത്താത്ത ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് ബന്ധപ്പെട്ട റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: സ്വർണ തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
2: അങ്ങനെ നമ്മൾ ഇന്നത്തെ വർത്തമാനത്തിന്റെ സമയം ഏകദേശം അവസാനിക്കുന്നു.
3: നമ്മളെല്ലാവരും
2: നമ്മുടെ ലൈഫ് സെറ്റ് ആവണം, നമ്മളൊരു കിങ് ആവണം, ക്യൂൻ ആവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കൂടുതൽ ശമ്പളം വേണം, വലിയ വീട് വേണം, കുറച്ചുകൂടെ നല്ല ലൈഫ് അത് വേണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ആ ലൈഫ് മുകളിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതായത്, ഓക്കെ, അതൊക്കെ ഞാൻ സെറ്റാക്കാം, ഈ പറഞ്ഞ പോലെ കൂടുതൽ ശമ്പളം, പ്രൊമോഷൻ, വലിയ വീട്, കുറച്ചുകൂടെ നല്ല ലൈഫ്, ഇതൊക്കെ തരാം. പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന ഉത്തരവാദിത്തങ്ങളും റിസ്ക്കും ക്രൈസിസും ഒക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ്. അതാണ് ട്വിസ്റ്റ്. കാരണം ഓരോ പുതിയ ലെവലിനും ഓരോ പുതിയ പ്രശ്നങ്ങളുണ്ടാവും. LKG നമ്മുടെയൊക്കെ പ്രശ്നം എന്തായിരുന്നു? ഈ ഹോംവർക്ക് എല്ലാ ദിവസവും ചെയ്യണ്ടേ എന്നതായിരുന്നില്ലേ പ്രശ്നം? അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ടേ? അതൊക്കെയായിരുന്നു നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങൾ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ചില ആളുകൾക്ക് EMI അടയ്ക്കുന്നതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വന്നെന്ന് കരുതി വിഷമിക്കേണ്ട. ലൈഫിൽ ഓരോ സ്റ്റേജിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ലൈഫ് പറയുന്ന സിഗ്നൽസ് ആയിരിക്കും, അല്ലേ? നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ലൈഫ് നമ്മളോട് പറയാണ്, കൺഗ്രാറ്റുലേഷൻസ്, നെക്സ്റ്റ് ലെവൽ ലോഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ചിരിച്ചുകൊണ്ട് ഇതിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാൻ പറ്റണം. കാരണം വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് ബഗ് അല്ല, അതൊരു ഫീച്ചർ അപ്ഡേറ്റ് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയ ഭാരങ്ങളിൽ നിന്ന് വലിയ കിരീടം ചുമക്കാനുള്ള പ്രാക്ടീസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിഷയതുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ്.
4: ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജഗന ജ

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു രാജാവിനെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത്? കിരീടം, കൊട്ടാരം, പവറ്, കംപ്ലീറ്റ് ഒരു റോയൽ ലൈഫ്. എന്താ ലൈഫ് അല്ലേ, എന്താ ജീവിതം, എന്തൊരു അടിപൊളി ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ നമ്മൾ ജനിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും. എന്താ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ, വായിൽ വെള്ളക്കരണ്ടിയായിട്ടാണ് ചില ആളുകൾ ജനിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം രാജാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. പക്ഷേ ഈ രാജാക്കന്മാർ അല്ലെങ്കിൽ ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ രാത്രി ഉറങ്ങാതെ എടുത്ത തീരുമാനങ്ങൾ ഉണ്ടാവും അല്ലേ. 1000 പേരുടെ ഉത്തരവാദിത്തങ്ങൾ അയാൾ നയിക്കുന്നുണ്ടാവും. തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന സമ്മർദ്ദവും എടുക്കുന്നുണ്ടാവും. ഈ പ്രഷറോ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല. നമ്മളിതിൻ്റെ ഒക്കെ പുറത്ത് നിന്ന് നോക്കിയിട്ടാണ് ഈ രാജാവിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ഓ, അയാൾ രാജാവല്ലേ, ഫുൾ സെറ്റ് റോയൽ ലൈഫ്, ഇതാണ് നമ്മൾ പറയാറുള്ള കാര്യം. അതാണ് ലൈഫിൻ്റെ ഒരു ട്വിസ്റ്റും. എല്ലാവർക്കും കിരീടം വേണം, എല്ലാവർക്കും രാജാവാകണം. പക്ഷേ അതിൻ്റെ വെയിറ്റ്, ഈ കിരീടത്തിൻ്റെ വെയിറ്റ് ആരും ട്രൈ ചെയ്യാൻ തയ്യാറല്ല. ഇപ്പം നിങ്ങൾ വലിയ ആളാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ ആളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വലിയ അവസരങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെയൊക്കെ കൂളായിട്ട് നേരിടാനായിട്ട് ശ്രമിക്കണം. ചെറിയ ബുദ്ധിമുട്ടുകളെ, ചെറിയ സ്ട്രെസ് വരുന്ന സമയത്ത്, ചെറിയ പെയിനിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടത്. കാരണം ലൈഫ് പ്രൊമോഷൻ തരുന്നതേ ടാലൻറ്റിന് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ കൂടെ താങ്ങാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം. പ്രഷർ കൈകാര്യം ചെയ്യുന്നവർക്ക് കൂടിയുള്ളതാണ് കിരീടം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഇന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു വട്ടം മാത്രം ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റണം, ആ ഇതാണോ ഇന്നത്തെ എൻ്റെ ട്രെയിനിങ്, ഇതിലൂടെയാണോ ഞാൻ കടന്നു പോവേണ്ടത് എന്നുള്ളൊരു രീതിയിൽ വേണം നമ്മൾ കാണാനായിട്ട്. വലിയ കിരീടം ചുമക്കാനുള്ള പ്രാക്ടീസ് ചെറിയ ഭാരങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തോലയിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചുവായോ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ലൈഫിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾ ഉണ്ട്. ഓരോ ലെവലപ്പ് ആവുമ്പോഴും നമ്മളെപ്പോഴും ഓരോ ലെവൽ അപ്പ് ആയിക്കൊണ്ടിരിക്കണം, അതാണ് ഒരു കാര്യം എന്നുള്ളത്. നമ്മൾ പുറകോട്ട് പുറകോട്ടല്ല, ഓരോ നിമിഷവും നമ്മളൊരു 1% എങ്കിലും പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കണം എല്ലാ കാര്യത്തിലും. അപ്പം ഇങ്ങനെ ലെവലപ്പ് ആകുന്ന സമയത്തും നമ്മുടെ ഈ ലൈഫ് എന്ന ഗെയിം അത്ര ഈസി ആവില്ല. നമ്മുടെ ചുറ്റും എതിരാളികളുണ്ടാവും, നമ്മുടെ ശത്രുക്കളുണ്ടാവും. ഇവരൊക്കെ ചിലപ്പോൾ വലുതാകുന്നുണ്ടാവും, നമ്മളേക്കാൾ ഒരു പക്ഷെ വലുതാവുന്നുണ്ടാവും. കൂടുതൽ പണം വേണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, കൂടുതൽ അധികാരം വേണം എന്ന് സ്വപ്നം കാണാം. പക്ഷേ അതിനൊപ്പം വരുന്നത് കൂടുതൽ തീരുമാനങ്ങളും കൂടുതൽ റിസ്കും കൂടുതൽ സ്ട്രെസ്സും കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ തന്നെ തകർന്നു പോകുന്ന ഒരാള്, അങ്ങനെ ഉള്ള മനസ്സുള്ള ഒരാള് വലിയ സ്വപ്നങ്ങൾ ചുമക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത്. ജിമ്മിൽ ഒരു 5 kg പോലും എടുക്കാത്ത ഒരാൾ നേരെ 100 kg ഉയർത്താനായിട്ട് പറ്റുമോ? പറ്റില്ല. അത് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നുപോയാൽ തന്നെ പറ്റുള്ളൂ. മെന്റൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെയാണ്. ചെറിയ പ്രശ്നങ്ങളാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. ജീവിതത്തിൽ വലിയ സ്ഥാനം കിട്ടുന്നത് ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഭാഗ്യം കൊണ്ടായിരിക്കാം. പക്ഷേ ആ സ്ഥാനത്ത് തന്നെ ഇങ്ങനെ നിലനിന്ന് പോരുന്നത് അതൊരു ഭാഗ്യം കൊണ്ട് മാത്രമല്ല, അത് മനസ്സിന്റെ കരുത്ത് കൊണ്ടും സിറ്റുവേഷൻസിനെ ക്രൈസിസ് നേരിടുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു പവർ കൊണ്ടും ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടും ഒക്കെ തന്നെയാണ്. ഏത് വലിയ സ്ഥാനത്തിനാണ് ലൈഫ് എന്നെ തയ്യാറാക്കുന്നതെന്ന് എപ്പോഴും എപ്പോഴും നമ്മുടെ ലൈഫിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഓരോ തവണ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും ചില ആളുകൾ ഓരോ തവണ പ്രശ്നം വരുമ്പോഴത്തേക്കും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ചില ആളുകളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിന് പകരം ഏത് വലിയ സ്ഥാനത്തിലേക്കാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കാനായിട്ട് പറ്റണം, അറ്റ്ലീസ്റ്റ് ഇന്നു മുതലെങ്കിലും. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർത്തമാനത്തിന്റെ സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അവസാനമായിട്ടൊരു ചെറിയൊരു തോട്ടുകൂടെ പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോയേക്കാം. നമ്മളെല്ലാവരും, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പ്രൊമോഷൻ വേണം, വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിപ്പെടണം, നമ്മുടെ ലൈഫ് സെറ്റ് ആവണം, നമ്മളൊരു കിങ് ആവണം, ക്യൂൻ ആവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കൂടുതൽ ശമ്പളം വേണം, വലിയ വീട് വേണം, കുറച്ചുകൂടെ നല്ല ലൈഫ് അത് വേണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ആ ലൈഫ് മുകളിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതായത്, ഓക്കെ, അതൊക്കെ ഞാൻ സെറ്റാക്കാം, ഈ പറഞ്ഞ പോലെ കൂടുതൽ ശമ്പളം, പ്രൊമോഷൻ, വലിയ വീട്, കുറച്ചുകൂടെ നല്ല ലൈഫ്, ഇതൊക്കെ തരാം. പക്ഷേ അതിൻ്റെ കൂടെ വരുന്ന ഉത്തരവാദിത്തങ്ങളും റിസ്കും ക്രൈസിസും ഒക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ്. അതാണ് ട്വിസ്റ്റ്. കാരണം ഓരോ പുതിയ ലെവലിനും ഓരോ പുതിയ പ്രശ്നങ്ങളുണ്ടാവും. എൽ കെ ജിയിൽ നമ്മുടെയൊക്കെ പ്രശ്നം എന്തായിരുന്നു? ഈ ഹോംവർക്ക് എല്ലാ ദിവസവും ചെയ്യണ്ടേ എന്നതായിരുന്നില്ലേ പ്രശ്നം? അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ടേ? അതൊക്കെയായിരുന്നു നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങൾ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ചില ആളുകൾക്ക് ഇ എം ഐ അടയ്ക്കുന്നതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വന്നെന്ന് കരുതി വിഷമിക്കേണ്ട. ലൈഫിൽ ഓരോ സ്റ്റേജിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ലൈഫ് പറയുന്ന സിഗ്നൽസ് ആയിരിക്കും അല്ലേ. നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ലൈഫ് നമ്മളോട് പറയാണ്, കൺഗ്രാറ്റുലേഷൻസ്, നെക്സ്റ്റ് ലെവൽ ലോഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ചിരിച്ചുകൊണ്ട് ഇതിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാൻ പറ്റണം. കാരണം വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് ബഗ് അല്ല, അതൊരു ഫീച്ചർ അപ്ഡേറ്റ് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയ ഭാരങ്ങളിൽ നിന്ന് വലിയ കിരീടം ചുമക്കാനുള്ള പ്രാക്ടീസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിഷയതുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: നമസ്കാരം, വെൽക്കം ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ, സുനിൽ. ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള, ഓരോ വിഷയങ്ങളിലും തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ശ്രീജിത്ത് പണിക്കരാണ്. നമുക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഒപ്പം അന്ന് കഴിഞ്ഞ ദിവസം ബാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. സർ, സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക്.
4: ഒരു രാഷ്ട്രീയക്കാരൻ, നമ്മുടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഇനിയും പഠിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്?
5: സത്യസന്ധത, എല്ലാവരുടെ കാര്യമല്ല, പക്ഷെ മോസ്റ്റ്ലി സത്യസന്ധത. കാരണം നമ്മളിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലപാടുകളിൽ ഒരു മാറ്റം പറയുന്നതിന് ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല. ഒരു പക്ഷേ ഇത് 1990s or 1980s അല്ല, അന്നത്തെ കാലത്ത് ഉള്ളതുപോലെ അല്ല ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ.
4: കറക്റ്റ്.
5: ഇപ്പൊ ഞാൻ ഒരു പ്രസംഗം നടത്തുന്നു, ഞാൻ അല്ലെങ്കിൽ ഒരു മീഡിയ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, അതിനുശേഷം ഞാൻ അതിന്റെ പേരിൽ ഓഡിറ്റ് ചെയ്യപ്പെടാനുള്ള പണ്ടത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ദിവസം. കാരണം ഇത് ഒരു ലേഖകൻ എഴുതി പത്ര ഓഫീസിലേക്ക് അയച്ചു കൊടുത്ത് അത് പത്രത്തിൽ പ്രിന്റ് ചെയ്ത് നാളെ വരണം, എത്രയും പ്രിന്റ് ചെയ്യും, എന്റെ ഫുൾ പ്രസംഗം വരുമോ? ഇല്ല. അതിലെ എന്തെങ്കിലും കീ സാധനം വരെ എനിക്ക് ഞാനൊരു അബദ്ധം പറഞ്ഞു എന്ന് തോന്നിയാൽ എനിക്ക് മാധ്യമ സ്ഥാപനത്തിനോട് പറഞ്ഞത് തിരുത്തിപ്പിച്ചിട്ട് നല്ല വേർഷനായിട്ട് വേണമെങ്കിൽ നാളെ വരുത്താനുള്ള ഒരു സാധ്യത പോലും അവിടെ ഉണ്ടായിരുന്നു. ഇന്നതില്ല, ഇന്ന് ലൈവായിട്ട് അപ്പം തന്നെ കയറി പോവാണ്. ഫേസ്ബുക്കിൽ വരും, യൂട്യൂബിൽ വരും, അതേപോലെ വാർത്തകൾ ആവും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന് അതുകൊണ്ടാണ് നമ്മുടെ സി പി ജോൺ ഒരു പ്രസ്താവന നടത്തുന്ന ഉടനെ ഇൻസ്റ്റന്റ് അത് വാർത്തയാണ്, വിവാദമാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസിനില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പല പൊളിറ്റീഷ്യൻസും പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയില്ല. ഇന്നലെ പറഞ്ഞതല്ല ഞാൻ ഇന്ന് പറയുന്നത് എന്നുള്ളൊരു വ്യത്യാസമാണ്. ഈ ഒരു സർക്കാർ ഫോം ചെയ്തതിന് ശേഷം തന്നെ ഒരു 2.5 months എത്ര യൂടേൺസ് അവരെടുത്തു കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ഷൻ സമയത്ത് അവർ പറഞ്ഞിരുന്ന, ക്യാമ്പയിൻ സമയത്ത് പറഞ്ഞിരുന്ന എത്രയോ കാര്യങ്ങളിൽ അവർ യൂടേൺ എടുത്തു എന്നാലോചിച്ച് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് സത്യസന്ധത എന്ന വാക്കാണ്, ഉളുപ്പ് വേണമെന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ സാധാരണ മലയാളത്തിൽ നല്ലത്. പക്ഷേ ഞാൻ പറയുന്നത് സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് സത്യസന്ധതയും നിങ്ങളുടെ കോർ റൂട്ട് പ്രിൻസിപ്പിൾസ് എന്താണ് എന്നതിനെ കുറിച്ച് ബോധ്യവും ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ വിവാദം
4: വന്നു.
5: ഹെലികോപ്റ്റർ വിവാദം വരുന്ന സമയത്ത് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന എന്താണ്, ഇത് സംസ്ഥാന ഖജനാവിന് നഷ്ടമാണ്, മുഖ്യമന്ത്രി ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്ന എന്താ, ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗത്തിന്റെ പേരിൽ പിണറായി വിജയനെ
4: വിമർശിച്ചിട്ടില്ല.
5: തെറ്റാ, അത് നുണയാണ്. അതേപോലെ തന്നെ ഇവിടെ ഹെലികോപ്റ്റർ കിടപ്പുണ്ട്, എനിവേസ് 80 lakh rupees കൊടുക്കുന്നുണ്ട്, എനിവേസ് 25 hours യാത്ര ചെയ്യാം, അപ്പൊ പിന്നെ ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ട് തെറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അതായത് എന്റെ പ്രിൻസിപ്പിൾ, എന്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കരുത്. അല്ലാതെ എന്റെ സ്റ്റേറ്റ് അഫോർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി. ഇത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എന്റെ പ്രിൻസിപ്പിൾ എങ്കിൽ അത് അവിടെ കിടന്നാലും ഞാനത് ഉപയോഗിക്കാതിരിക്കുന്നതാണല്ലോ എന്റെ മര്യാദ അല്ലെ? അതല്ലേ ആദർശം? ഇപ്പോ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ നിയമസഭയിലുള്ളപ്പോ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയം, എനിക്കൊന്ന് വക്കം പുരുഷോത്തമനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഉള്ള മന്ത്രിസഭയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന IT മിനിസ്റ്ററും കൂടിയാണ്. അന്ന് ഡിജിറ്റലൈസേഷന്റെ എന്തോ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ MLA മാർക്കും സർക്കാരിന്റെ ഭാഗമായിട്ട് ഒരു iPad കൊടുത്തു. അപ്പൊ എല്ലാവരുടെയും മന്ത്രിമാരുടെ എം എൽ എമാരുടെ ഓഫീസുകളിൽ ഇത് എത്തിച്ചു വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം കുഞ്ഞാലിക്കുട്ടി മുൻപ് അതിൽ എഴുതിയിട്ടുണ്ടെന്നാണെന്ന് വാർത്ത. ഇത് റിജക്ട് ചെയ്തു ഒരാൾ മാത്രം, വി എസ് അച്യുതാനന്ദനാണ്. അപ്പൊ അച്യുതാനന്ദന് ഒന്നുകിൽ അത് ഉപയോഗിക്കാൻ താല്പര്യമില്ലായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ഡിജിറ്റലൈസേഷനോട് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായത്തിൽ അദ്ദേഹത്തിന് ഇത് പറ്റുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇത് സാമ്രാജ്യത്വം കൊണ്ടുവന്ന സാധനമാണെന്നുള്ള ചിലപ്പോൾ, കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അമേരിക്കൻ പ്രോഡക്റ്റ് ആണെന്ന് ചിന്തിച്ചിട്ടായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോടുള്ള വിരോധമായിരിക്കും, പല കേസുകളുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയോട് അദ്ദേഹത്തിനോട് വലിയ താല്പര്യമില്ല. എന്ത് കാരണത്താലായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിൽ ഹി റിജക്ടഡ് ഇറ്റ്. പുള്ളി അത് തുറന്നു പോലും നോക്കാതെ ഈ സാധനം തിരിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന സതീശന്റെ ന്യായം ഉപയോഗിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും സ്റ്റേറ്റ് കാശ് കൊടുത്തത് വാങ്ങി, അതവിടെ ഇരിപ്പുണ്ട്, അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നഷ്ടമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ എന്റെ പ്രിൻസിപ്പിൾ ഇതാണ്, എന്നാലും ഇതൊന്നും ഉപയോഗിച്ചേക്കാം എന്ന് അച്യുതാനന്ദന് കരുതാമായിരുന്നു. അച്യുതാനന്ദൻ അത് കരുതാത്തതിനാണ് നമ്മൾ ആദർശം എന്ന് പറയുന്നത്. പ്രായോഗികതയാണോ ആദർശമാണോ എന്ന് ചോദിച്ചാൽ പ്രായോഗികതയാണ് ബെറ്റർ, സംശയമില്ല. പക്ഷേ ആദർശം പറഞ്ഞുകൊണ്ട് പ്രായോഗികത ശരിയല്ല.
3: ഓക്കെ, ഗസ്റ്റ് റൂം ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് ശ്രീജിത്ത് പണിക്കർ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ്
2: 1962.
3: വെൽക്കം ബാക്ക്. ശ്രീജിത്ത് പണിക്കരാണ് ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം.
4: ഇനിയിപ്പോ ചോദിക്കാനുള്ളത്, ഇന്ത്യൻ രാഷ്ട്രീയത്തില് ശ്രീജിത്ത് പണിക്കർക്ക് വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നിയിട്ടുള്ള ഒരു മൂന്ന് രാഷ്ട്രീയക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും?
5: അങ്ങനെ പേര് പറയുക എന്നുള്ളത് എളുപ്പമായിരിക്കും. പല ആൾക്കാരുടെയും പല ക്വാളിറ്റീസ് നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് വിയോജിപ്പ് തോന്നും. ഒരുപക്ഷെ അവർ നിൽക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന വിട്ടുവീഴ്ചകളിലായിരിക്കും. ഇപ്പോ നരേന്ദ്രമോദിയെ മൊത്തത്തിൽ ഇന്റർനാഷണലി തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് പല രാജ്യങ്ങളും അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ കർഷക നിയമങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ അത് നടപ്പാക്കുന്നതിൽ അദ്ദേഹം പിന്നാക്കം പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശേഖർ ഗുപ്ത, അദ്ദേഹം ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടറൊന്നുമല്ല, ശേഖർ ഗുപ്ത ആ സമയത്ത് ഒരു വീഡിയോ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് ഈ കർഷക നിയമങ്ങൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ താച്ചർ മൊമെന്റ് ആണ് എന്ന് പറഞ്ഞു. മാർഗരറ്റ് താച്ചറിന് ഇതേപോലെ കുറെ റിഫോംസ് കൊണ്ടുവരുമ്പോൾ സമാനമായ എതിർപ്പ് നേരിട്ടപ്പോൾ അവർക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളിൽ കൺവിക്ഷൻ ഉള്ളത് കൊണ്ട് അവരത് നടപ്പാക്കി, എതിർപ്പുകളെ അവഗണിച്ച് അതിന്റെ ഗുണം അവിടെ കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു മാർഗരറ്റ് താച്ചർ മൊമെന്റ് റിയലൈസ് ചെയ്തിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ ഗുണം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്നാൽ തൽക്കാലം ഇത് ഫ്രീസറിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നത് താരതമ്യേന എളുപ്പമാണ്. അപ്പൊ ശേഖർ ഗുപ്ത പറഞ്ഞ താച്ചർ മൊമെന്റ് നരേന്ദ്രമോദി റിലീസ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞാൻ ടി വി ചർച്ചയിൽ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി രാജിവെക്കണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം അദ്ദേഹം കുറെ നിയമങ്ങൾ കൊണ്ടുവരുന്നു, ആ നിയമങ്ങളിൽ അദ്ദേഹത്തിന് കൺവിക്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ പ്രൊട്ടസ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കൺവിക്ഷൻ ഇല്ലാത്തതുപോലെ, എന്നാൽ ഞാൻ ഇതിനെ മാറ്റിവെക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നുവെങ്കിൽ ഈ കൊണ്ടുവന്ന നിയമത്തിൽ അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ എന്താണ് എന്നുള്ള ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ കൺവിക്ഷൻ ഇല്ലാത്ത ആളെ പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ പാടില്ല എന്നുള്ളതാണ് നയം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് മറ്റു പല കാര്യങ്ങളിൽ ഇവരോട് യോജിക്കാമെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് ഒരുമാതിരി എല്ലാ രാഷ്ട്രീയ നേതാക്കളും, ദർ ഇസ് നോ പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ, എല്ലാ പൊളിറ്റീഷ്യനും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് ചാനൽ ചർച്ചകളിൽ പറയുന്ന, പങ്കെടുക്കുന്ന ആൾക്കാരിൽ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളതിന് മറുപടി പറയാം. പക്ഷേ ഈസ് ദാറ്റ് പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ നമുക്ക് ഒരാളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ആൾക്കാർക്ക് ആ ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നരേന്ദ്രമോദി നേരത്തെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് ഇത്തവണ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മറ്റുമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ ആ ജനസമ്മതി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സ്റ്റെല്ലാർ സ്റ്റോൾവാർട്ട് ലീഡറിനും അഫക്ട് ചെയ്യാം. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് തോറ്റിട്ടില്ലേ?
3: നേരമാണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ശ്രീജിത്ത് പണിക്കർ. ഇനിയൊരു ഇടം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ കൂടെ ഉണ്ട് ഞാൻ സുനിൽ, വിത്ത് മീ ശ്രീജിത്ത് പണിക്കർ.
2: ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവെ

0: ഈ പറഞ്ഞത് സുനിൽ പറഞ്ഞത് കറക്റ്റാണ്. കാരണം 10 വർഷം ഭരിച്ച ഒരാളുമായിട്ട് 2.5 മാസം ഭരിച്ച ഒരാളിനെ കമ്പയർ ചെയ്യുന്ന കാര്യമില്ല. പക്ഷേ ഏർലി ട്രെൻഡ്സ് ഉണ്ട്, ആ ട്രെൻഡ് നല്ലതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പലരും പറയും ഇപ്പം പുതിയ സർക്കാർ വരുമ്പോൾ ഒരു ഹണിമൂൺ പീരീഡ് ആണ്, അപ്പോൾ ആദ്യത്തെ സമയത്ത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷേ പോളിസി ഡിസിഷൻസ് എടുത്താൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം യു ക്യാൻ ക്രിട്ടിസൈസ്, യു മസ്റ്റ് ക്രിട്ടിസൈസ്. കാരണം ആ പോളിസി ഡിസിഷൻ ഈ 2 ദിവസത്തിലേ വരുന്നത് മാത്രമല്ല, 4 കൊല്ലം കഴിയുമ്പോഴും അതല്ലേ പോളിസി. അപ്പൊ പോളിസി ഡിസിഷൻസിൽ അവരെടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തേ പറ്റൂ. ആ പോളിസി ഡിസിഷൻ പലതും ഈ സർക്കാരിന്റെ ഈ 2.5 മാസത്തിൽ അവർ യൂട്ടേൺ അടിച്ചു. ഇപ്പൊ ഏറ്റവും നല്ല എക്സാമ്പിൾ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി സ്കൂളുകൾക്ക് ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. കാരണം അതിന്റെ നിയമാവലികൾ നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേർ ഈസ് അബ്സല്യൂട്ട്ലി നോ പൊളിറ്റിക്സ് ആറ്റ്. ഒരു കാവ്യവൽക്കരണം, ഒരു സംഖ്യവൽക്കരണം ഒന്നുമില്ല. എവിടെയാണ്
1: വിദ്യാഭ്യാസം?
0: കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പോളിസി അത് നടപ്പാക്കുന്നു എന്നുള്ളതിന്റെ ബുദ്ധിമുട്ട് അത്രമാത്രമേ ഉള്ളൂ. നമ്മളത് അങ്ങനെ ഒരു ബ്ലൈൻഡ് വിരോധം ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാൻ അതിന്റെ പിന്നെ നിയമം എന്താണ്, എന്താണ് പി എം ശ്രീ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വായിച്ച് നോക്കിയാലോ. ഐ എം റെഡി ടു ഡിബേറ്റ് വിത്ത് എനിബഡി. കാരണം എന്താന്ന് വെച്ചാല് അതിലൊരിക്കലും പൊളിറ്റിക്സിനെ കൊണ്ടുവരാനുള്ള ഒരു സ്കോപ്പും പറയുന്നില്ല. നമുക്ക് വിദ്യാഭ്യാസത്തിൽ പൊളിറ്റിക്സിനെ എവിടെ കൊണ്ടുവരാൻ പറ്റുക?
1: പുസ്തകത്തിലാണ്,
0: വിച്ച് മീൻസ് സിലബസ്, കരിക്കുലം. കരിക്കുലം തീരുമാനിക്കാൻ പി എം ശ്രീയിൽ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിന് അവരുടേതായിട്ടുള്ള അധികാരമുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ എവിടെ ഈ പി എം ശ്രീ നടപ്പാക്കിയാലും സിലബസ് തീരുമാനിക്കുന്നത്, കരിക്കുലം തീരുമാനിക്കുന്നത് സ്റ്റേറ്റാണ്. എന്തിനാ ഭയപ്പെടുന്നത്? ആകെ ഇതിൽ എന്താ ചെയ്യുന്നത്? നല്ല ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ക്ലാസ് റൂം ഡിജിറ്റൽ അല്ലെങ്കിൽ ക്ലാസ് റൂം ഡിജിറ്റൽ ആകും. സ്കൂളിൽ ഫെസിലിറ്റി കുറവാണെങ്കിൽ കൂടുതൽ ഫെസിലിറ്റി തരും, ഫണ്ട് തരും. നിങ്ങൾക്ക് നല്ല ലൈബ്രറി ഇല്ലായെങ്കിൽ അത് തരും. ഇങ്ങനെയുള്ള കുറെ അലവൻസസ് കാര്യങ്ങൾ തന്നിട്ട് നിങ്ങളെ ഒരു മോഡൽ സ്ഥാപനമായിട്ട് മാറ്റുന്നു. നിങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് അതിനകത്തിലെ വിഷയമല്ല. അപ്പൊ ഇവിടെ ഈ കാവ്യവൽക്കരണം വരുന്നത്, സ്കൂളിൽ നല്ല ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കാവ്യവൽക്കരണമാവും, പിള്ളേർക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ അത് കാവ്യവൽക്കരണമാവും, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനെ ബ്ലൈൻഡായിട്ട് ബി ജെ പി കൊണ്ടുവരുന്നു എന്ന കാരണത്താൽ എതിർക്കുക ചെയ്തത്. അതുകൊണ്ട് പി എം ശ്രീ എതിർക്കപ്പെടേണ്ട പദ്ധതിയേ അല്ല. ഒന്ന്, രണ്ട്, സി പി എമ്മിനെ കോൺഗ്രസ് വിമർശിച്ചതിനെ പി എം ശ്രീ നടപ്പാക്കുന്നു എന്നതിന്റെ പേരില ആണല്ലോ. എന്നിട്ട് ഇപ്പൊ ഇവര് ചെയ്യുന്ന എന്താ? ഇവര് നടപ്പാക്കാൻ പോവാണ്, അവർ പ്രഖ്യാപിച്ചല്ലോ ഞങ്ങൾ ഇത് നടപ്പാക്കാൻ പോകുന്നു. ഇതിന് കാരണം ഇവർ പറഞ്ഞ എന്താ? ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർ ഓൾറെഡി ഇതിന്റെ ധാരാളം ഒപ്പിട്ടു, അതുകൊണ്ട് പിന്മാറാൻ മാർഗമില്ല. കോൺഗ്രസിന്റെ തന്നെ എം പി ജബി മേത്രം, സി പി എമ്മിന്റെ ജോൺ ബ്രിട്ടാസും കൂടി ഇത് പാർലമെന്റിൽ ചോദിച്ചപ്പോൾ കേന്ദ്രമന്ത്രി അവിടെ റെക്കോർഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ മറുപടി കൊടുത്തിരുന്നത് പറഞ്ഞത് എനി സ്റ്റേറ്റ് ക്യാൻ വിഡ്രോ ഫ്രം പി എം ശ്രീ എനി ടൈം. ഒറ്റ കാര്യമേ ഉള്ളൂ, വേറെ ഒരു പീനൽ കണ്ടീഷൻസും ഇല്ല. പി എം ശ്രീ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല, അത്രേ
1: ഉള്ളൂ.
0: ലൈസൻസ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും യു ആർ ഫ്രീ ടു വിഡ്രോ ഫ്രം ദ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ പറയുന്ന ന്യായത്തിന് വല്ല കാര്യമുള്ളൂ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട അത്രേ ഉള്ളൂ സുനിൽ, ഈ പദ്ധതി ദോഷമല്ല, അത് ഇവർക്കറിയാം. ഇതുവഴി ഒരു കാവ്യവൽക്കരണവും നടത്താനായിട്ടും പോകുന്നില്ല. കാരണം സിലബസ് തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ആണ്, സ്കൂൾ ഏതാണെന്നുള്ള സെലക്ഷൻ സ്റ്റേറ്റിന്റെ കയ്യില. കേന്ദ്രം ഒരിക്കലും പറയത്തില്ല നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് 2 സ്കൂളിനെ തിരഞ്ഞെടുക്കാമെങ്കിൽ ആ 2 സ്കൂൾ ഏതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അല്ല പിന്നെ സെന്റർ അല്ല തീരുമാനിക്കുന്നത്. ആ ചോയ്സ് ഇസ് ഓൾറെഡി വിത്ത് ദ സ്റ്റേറ്റ്. അപ്പൊ ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളിൽ ഞാൻ പഠിപ്പിക്കുന്ന സിലബസിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് അവിടെ കൊണ്ടുവന്ന് ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എതിർക്കേണ്ടതില്ല എന്ന് സി പി എമ്മിനും അറിയാം, കോൺഗ്രസിനും അറിയാം. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി ആയതുകൊണ്ട് മാത്രം അതിനെ എതിർക്കുകയാണ്, അത് ന്യായമാണ്. എന്നിട്ട് ഇവരിപ്പോ പറയുന്നത് എന്താ? ഞങ്ങൾ നടപ്പാക്കാം, പക്ഷേ ഓൺ 2 കണ്ടീഷൻസ്. ഒന്ന്, സ്കൂൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. 2, സിലബസ് ഞങ്ങളുടേതായിരിക്കും. ചേട്ടാ ഓൾറെഡി എങ്ങനെയാണ്, പിന്നെ നിങ്ങൾ ആരുടെ കണ്ണിലാണ് പൊടിയിടാൻ നോക്കുന്നത്? അപ്പൊ അതൊരു യൂട്ടേൺ ആണ്. മദ്യനയം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അഹല്യ പാലക്കാടാണല്ലോ, പാലക്കാട് കഴിഞ്ഞ അവിടെ ഒരു ബ്രൂവറി വിവാദം വന്നത് നമുക്കറിയാം. അപ്പൊ അത് വന്നിരുന്ന അതിന്റെ പ്രശ്നം എന്തായിരുന്നു? മെയിൻലി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവിടെ മദ്യം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മദ്യവർജനം എന്നുള്ള പ്രഖ്യാപിതമായിട്ടുള്ള സ്റ്റേറ്റിന്റെ അജണ്ടയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നു. ഇതായിരുന്നല്ലോ അന്നത്തെ എതിർക്കാനുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ന്യായം. ഇപ്പൊ അവർ ചെയ്യാൻ പോയത് എന്താ? ഈ ബജറ്റ് വന്നപ്പോഴത്തേക്ക് ബജറ്റിൽ അവര് ലോ ആൽക്കഹോൾ ബെവറേജ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പോയി. വളരെ തീരെ കുറഞ്ഞിരിക്കുന്ന, ഇപ്പൊ മറ്റു മദ്യത്തിനുള്ളതിനേക്കാൾ അതിന്റെ പകുതിയോ അതിൽ താഴെയോ ഉള്ള ടാക്സ് മാത്രം. എന്ന് വെച്ചാൽ എന്താണ്, പ്രൊഡക്ഷൻ കൂട്ടുന്നു, ഡിസ്ട്രിബ്യൂഷൻ കൂട്ടുന്നു, റേറ്റും കുറവ്. അപ്പൊ മദ്യവർജനത്തിനൊപ്പമാണോ എതിരാണ്? യൂട്ടേൺ ആയില്ലേ? അപ്പൊ ഇത് യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല, മറ്റു മന്ത്രിമാരറിഞ്ഞിട്ടില്ല, നടപ്പാക്കാൻ പോകും. കരിമണൽ ഖനനവും കർത്തായുടെ കമ്പനിയും മറ്റ് ഇൻവെസ്റ്റ്മെന്റും ഒക്കെ വെച്ചിട്ട് ഒരു ഭാഗത്ത് വലിയ വിഷയം നടക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിന് ഒരു ഒപ്പീനിയൻ ഉണ്ട്. പോളിസി ഡിസിഷനായിട്ട് ഇത്തവണ ഇവർ ബജറ്റിൽ കൊണ്ടുവന്നിരുന്ന സാധനം എന്താ? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റോട് കൂടി ഇവിടെ ഖനനം നടത്താൻ പോകുന്നു. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഇതുവരെ എതിർത്തിരുന്നത് എന്തിനാ? സർക്കാരിൻ്റെ ദേവസ്വത്തിൻ്റെ വക്കീലായി

0: ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലിനെ നിയമിക്കുന്നു. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞൂടെ? അവരുടെ വക്കീലായിട്ട് പ്രതിയുടെ വക്കീലായി നിന്ന ആൾ ഇനി മുതൽ ദേവസ്വം ബോർഡിന്റെ വക്കീൽ, അതെന്ത് പരിപാടി? അത് യൂട്ടേൺ അല്ലേ? ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ സർക്കാർ ഇപ്പം ഹെലികോപ്റ്റർ വിഷയത്തിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാ വിഷയത്തിലും ഈ രണ്ടര മാസം കൊണ്ട് രണ്ടര കൊല്ലത്തിൽ ഒരു സർക്കാർ നടത്തുന്നതിനേക്കാൾ യൂട്ടേൺ ഇവരടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഹണിമൂൺ എന്നുള്ളവർ ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല, കാരണം മോസ്റ്റ് ഓഫ് ദീസ് പോളിസി ഡിസിഷൻസ്. പോളിസി ഡിസിഷനിൽ യൂട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ആൾക്കാർ മാറ്റി വോട്ട് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ നിഷ്പക്ഷ ജനം, ഈ നമ്മൾ ആലോചിക്കേണ്ടത് 99 സീറ്റ് 5 മുമ്പ് LDFന് കൊടുത്തിരുന്ന ആൾക്കാർ ഇന്ന് 102 സീറ്റ് UDFന് കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ ഈ കോൺഗ്രസ് ഈ 5 പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ വിശ്വസിച്ചുകൊണ്ടല്ലേ? അപ്പൊ അതിൽ ഈ ധാതു ഖനനമില്ലേ, PM ശ്രീയില്ലേ, മദ്യമില്ലേ, എല്ലാ വിഷയങ്ങളും ഇല്ലേ, സർക്കാരിന്റെ ധൂർത്തില്ലേ, ഹെലികോപ്റ്റർ, എല്ലാം പറഞ്ഞ് ചെയ്തിട്ട് നമ്മൾ ഭരണത്തിൽ വരുന്ന സമയത്ത് അത് തന്നെ നടപ്പാക്കാനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഞാൻ പറഞ്ഞത് അവിടെയാണ് ഒരു പ്രിൻസിപ്പിൾഡ് പൊസിഷൻ ഉണ്ടാവുക. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സമയത്ത് അത് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ 4 ആകുമ്പോഴത്തേക്ക് എന്താവും എന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ ഒരു സമയത്തെങ്കിലും അവരതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അവർ തയ്യാറാകണം. നമ്മൾ കാണുന്നത് ന്യായീകരണമാണ്, ആ ന്യായീകരണം കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്, ഇവർ വിചാരിക്കുന്നത് ന്യായീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ നമ്മളങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ്. അതങ്ങനെ ന്യായീകരിക്കാൻ CPMനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അവര് ന്യായീകരിച്ചു. പക്ഷെ ആൾക്കാർ ഇത് വിലക്കെടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് 35 സീറ്റായി പോയല്ലെ. ഞാൻ പറഞ്ഞ ആദ്യം ഇവർ മനസ്സിലാക്കാത്ത എന്തുകൊണ്ട്? അതിവർ മനസ്സിലാക്കണം, ഇലക്ഷന്റെ സമയത്ത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, അതവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തുടക്കത്തിലുള്ള 3 പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈ ആണോ എന്ന് ചോദിച്ചാൽ അല്ല.
1: ഈ ന്യായീകരണത്തോട് എത്രത്തോളം മാറി നിൽക്കണം രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ അണികളും എല്ലാവരും എത്രത്തോളം മാറി നിൽക്കണം ഇന്നത്തെ കാലത്ത്?
0: ഈ പാർട്ടികൾക്ക് ന്യായീകരിക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. പാർട്ടിയുടെ വക്താവിനെ ഒരു ചാനൽ സ്റ്റുഡിയോയിലേക്ക് വിടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാനാണ് അവരെ വിടുന്നത്. കാരണം പാർട്ടിക്ക് ഒരു ഒഫീഷ്യൽ പൊസിഷൻ ഉണ്ടാവും, ആ പൊസിഷനോട് വ്യക്തിപരമായിട്ട് ഇവർ ചേർന്ന് നിൽക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പല പാർട്ടികളുടെയും BJP, കോൺഗ്രസ്, CPM, ലീഗ് ഇവരുടെയൊക്കെ വക്താക്കളായിട്ട് നമ്മളോടൊപ്പം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരോട് നമ്മൾ ഓഫ് ദി റെക്കോർഡ് സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ അവരിൽ പലർക്കും പല വിഷയങ്ങളിലും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടൊന്നുമില്ല, ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ ചെയ്തത് ശരിയായില്ല, ഇന്നതായിരുന്നു നല്ലത്, മറ്റവർ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാർ നിരവധിയാണ്. പക്ഷെ അവർക്ക് ഈ ക്യാമറ ഓൺ ആവുന്ന സമയം മുതൽ അവർ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്തേ പറ്റൂ, കാരണം അതിനാണ് അവരെ വിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, പലപ്പോഴും അസംബന്ധമായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയും. അപ്പൊ നമ്മള് അവരെ ഏറെ കയറുന്നത് നമ്മൾ കാണാം. ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇവൻ എന്ത് പൊട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇതിടും. ഇവർ പൊട്ടനായിട്ടല്ല, ഇവർ മണ്ടനായിട്ടല്ല, ഇവരിതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഡിഫെൻഡിങ് ദി ഇൻഡിഫെൻസിബിൾ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യാനാണ് അവരെ വിട്ടിരിക്കുന്നത്. അപ്പൊ അവർ പല കാര്യങ്ങളും പറയും, അല്ലാതെ അവരുടെ ഇന്റലക്റ്റിനെയോ അവരുടെ ചിന്തിക്കാനുള്ള ശേഷിയോ ഒന്നും നമ്മൾ അത് വെച്ച് അളക്കേണ്ടത് ഒരു കാര്യമല്ല, അത് അവരുടെ ആ ജോലിയാണ്. ആരും എടുക്കുന്ന തീരുമാനം ന്യായീകരിക്കാൻ ഇവർ വിധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവരെ നമുക്ക് വെറുതെ വിടാം, കാരണം അവർ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അനുഭാവികളായിട്ടും അണികളായിട്ടും നിൽക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ല. ഞാൻ പറഞ്ഞത് ഒരു CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള വക്താവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ, BJPയുടെ, ആ വക്താവിന് ആ അഭിപ്രായം പറഞ്ഞേ പറ്റൂ. പക്ഷെ ഒരു അംഗത്തിന്, അയാൾ വക്താവല്ലല്ലോ, അവിടെയാണ് ഈ ഉൾപാർട്ടി ക്രിറ്റിസിസത്തിനുള്ള അവകാശം ഉണ്ടാവുന്നത്. അപ്പൊ ആ അണികൾ തന്നെ തിരുത്തണം. അപ്പൊ നമ്മൾ ഒന്നാലോചിച്ച് നോക്കുക, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ധനരാജ രക്തസാക്ഷി ഫണ്ടാണ്. ധനരാജ രക്തസാക്ഷി ഫണ്ടുമായി വന്ന അവിടുത്തെ CPM വിമതനായി ജയിച്ച സ്ഥാനാർത്ഥി എഴുതിയ പുസ്തകം എന്താണ്? ആ പുസ്തകത്തിൽ പറയുന്നത് അണികൾ പാർട്ടിയെ തിരുത്തണമെന്നാണ്. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇത് തന്നെയാണ്, അത് തന്നെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് വക്താക്കളല്ല, അണികളാണ് തിരുത്തേണ്ടത്. അപ്പൊ അണികൾ പറയണം, സാർ നമ്മുടെ പൊസിഷൻ ഇതായിരുന്നില്ല, ഈ അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം ഓൺ ടൈം നടന്നിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ഏതെങ്കിലും ഒരു കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇത് ഓൺ ടൈം നടക്കണം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇലക്ഷനിൽ CPM പൊട്ടിപ്പൊളിഞ്ഞു പോയി, LDF മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതിനുശേഷം ഇവരുടെ പല അവലോകന യോഗങ്ങളും ജില്ലാതലത്തിലും ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അതിലൊക്കെ ഭയങ്കര ക്രിറ്റിസിസമാണ്. ആർക്കെതിരെ ക്രിറ്റിസിസം? സെക്രട്ടറി MV ഗോവിന്ദനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? ഈ 10 ഭരണം നടക്കുന്ന സമയത്ത് ഈ ക്രിറ്റിസിസം ഇല്ലാതിരുന്നതല്ല, ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്നുണ്ടായതല്ല ഈ ക്രിറ്റിസിസം. ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വായിൽ വെള്ളം ഒഴിച്ച് മിണ്ടാതിരുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് അധികാരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനെ യാതൊരു വിലയും കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. മീഡിയ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. എന്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു? ഇവർ ഇതുവരെ എവിടെയായിരുന്നു? അപ്പൊ ഇതുവരെ ഇത് പറയാതിരുന്നിട്ട് ഇപ്പോ അടി കിട്ടുന്ന സമയത്ത് മാത്രം പറയാം എന്ന് വിചാരിക്കുന്നതിന് ഒരു സത്യസന്ധതയുമില്ല. ഒന്നുകിൽ അവർക്ക് ഈ സമയങ്ങളിൽ ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി കൊടുത്തിട്ടുണ്ടാവില്ല, ഇപ്പൊ പറയുന്ന മാർഗമില്ലാത്തതുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്നതായിരിക്കാം. പക്ഷെ ഏതെങ്കിലും മാർഗത്തിൽ ഇതാണ് ഒഫീഷ്യൽ ഫോറത്തിലോ അൺഒഫീഷ്യലായിട്ടോ നേതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് പറ്റണം. കാരണം ജനത്തിന്റെ പൾസാണ് സാധാരണക്കാരൻ എന്ന് പറയുന്നവൻ. അപ്പൊ പാർട്ടിയുടെ അംഗമാണ് കൊടി പിടിക്കുന്നു എന്നുള്ളത്, അവനാണ് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം, അവനെ പോലെയാണ് ഈ സമൂഹത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്ന് ഈ പാർട്ടിക്കാർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ന്യായീകരണ കൂട്ടമായിട്ട് ഈ പാർട്ടി മാറുന്നത്. പക്ഷെ അണികൾ എതിർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സ്വാതന്ത്ര്യം അണികൾക്ക് എല്ലായ്പ്പോഴും കൊടുക്കുക എന്നുള്ളത്, അതിന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ റിലാക്സ്ഡാണ് കോൺഗ്രസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചു പേർക്ക് പിന്നെയും വന്നിരുന്നിട്ട് മുഖ്യമന്ത്രിയെ പോലും വിമർശിക്കുന്നതിനൊന്നും അവിടെ വലിയ
1: പ്രശ്നമില്ല
0: എന്ന് കണ്ടിട്ടുണ്ട്.
1: ഓക്കെ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: This room is your favorite one. പ്രതിഭകളുടെ അതിഥികളാകുന്നു.
4: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
5: വാർത്താ ചാനലുകളുടെ ഒരു ബഹളമാണല്ലോ നമ്മുടെ കേരളത്തിൽ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഓരോ അജണ്ടാസ് ഉണ്ടാവില്ല, ഓരോ വാർത്ത ഏത് രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു അജണ്ടാസ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പോ പലപ്പോഴും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് വാർത്ത വായിക്കുന്നവര് ഇന്ന പാർട്ടിയിൽ അംഗമാണോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള അവതരണവും ചർച്ചകളൊക്കെയാണ് പലപ്പോഴും നടക്കുക. ശരിക്കും അതൊക്കെ ശരിയാണോ? നമ്മുടെ കേരളത്തിൽ അങ്ങനെ പാടുണ്ടോ?
6: ഓരോ ചാനലിനും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. എല്ലാവരും ജനങ്ങളുടെ പക്ഷത്ത് എന്നാണ് പറയുക, പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് അറിയാം. ഞാൻ പറഞ്ഞത് ഹെവിലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ഞാൻ പലപ്പോഴും പറയും നമ്മുടെ ശ്വസിക്കുന്ന ശ്വാസത്തിൽ വരെ പൊളിറ്റിക്സ് ഉള്ള ഒരു സ്ഥലമാണ്. അത്രത്തോളം ഹെവിലി പോപ്പുലേഷൻ പൊല്യൂട്ടഡ് ആണ്, പൊളിറ്റിക്സാൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഈ ഇവരുടെ അജണ്ടയോ ഇവരുടെ ആങ്കർമാരുടെ അജണ്ടയോ ഏത് ടോപ്പിക്കിനെ ഏത് രീതിയിലാണ് ഇവർ കൊണ്ടുപോകുന്നത്, ഏത് വിഷയത്തിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഇവർ എങ്ങനെയൊക്കെ ഞങ്ങൾ ന്യൂട്രൽ എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് അത് ബോധ്യപ്പെടും. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ അജണ്ട സെറ്റ് ചെയ്യുന്നതിനാണ്. അപ്പൊ ആ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ട്രൂത്തിനോട് ചേർന്ന് നിൽക്കുക. നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഈ ന്യൂസിനെ ന്യൂസായിട്ട് അവതരിപ്പിക്കാനായിട്ട് കഴിയണം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വളരെ കണ്ടംപററി ആയിട്ടുള്ള വിഷയമാണ് അർജുൻ ആയിങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവ്. അയാള് പഴയ DYFI ആളാണ്. അയാളെ കാണുന്നിടത്ത് വെടിവെക്കാനായിട്ട് സർക്കാർ ഓർഡറിട്ടു എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ 1-2 മാധ്യമങ്ങൾ വാർത്ത അടിച്ചിറക്കി. അത് വളരെ വ്യാപകമായിട്ട് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുണ്ടാക്കിയ ചേഞ്ച് എന്താ? അർജുൻ ആയങ്കിയോട് ആൾക്കാർക്ക് ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കി. എടാ, ഇയാള് പോലീസിനെ വെല്ലുവിളിച്ചു കാണും ഒക്കെ ശരിയായിരിക്കും എന്ന് പറഞ്ഞ് അവനെ ഒഴിച്ചു കൊല്ലാൻ എന്ന ചോദ്യം. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിലേക്ക് ആക്സസ് ഉണ്ട്, ക്ഷമിക്കുന്ന ഒരു മീഡിയയെ സംബന്ധിച്ച് ഗവൺമെന്റിലേക്ക് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അവർക്ക് ആക്സസ് ഉണ്ട്. അപ്പൊ ഒരു വാർത്ത ഇങ്ങനെ കേട്ടാൽ ഇത് ശരിയാണോ ഇല്ലയോ, കാരണം ഒരാളിനെ വെടിവെച്ച് കൊല്ലുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വാർത്ത കിട്ടുന്ന സമയത്ത് അത് ജെന്യുവിൻ ആണോ അല്ലയോ എന്ന് ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഞാൻ പറയുന്നത് വലിയ മീഡിയ അല്ല എങ്കിൽ പോലും നമുക്ക് ആ ഒരു കോമൺ സെൻസ് ഇല്ല, നമ്മൾ മീഡിയ അല്ല. പക്ഷെ നമുക്ക് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഓതന്റിസിറ്റി ഉണ്ടാവണമെന്നൊരു ചിന്തയില്ലേ? അതില്ലാതെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ സാധനം ഈ ഉടായ്പ കള്ള വാർത്ത അടിച്ചിറക്കുന്നു, അടിച്ചിറക്കിയിട്ട് ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ഇവിടെ ഉണ്ടാക്കുന്നു. പോലീസിനെതിരെ സർക്കാരിനെതിരെ ഇയാൾക്ക് അനുകൂലമായിട്ട് ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കുന്നു. അപ്പൊ അത് അജണ്ടയല്ലേ? ഇല്ലാത്ത വാർത്തയെ ഞാൻ പറഞ്ഞത് അത് അജണ്ടയാണ്. ആ അജണ്ട വെക്കുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം. അവരുടെ അജണ്ട പ്രോത്സാഹിപ്പിക്കപ്പെടരുത്, കാരണം അത് ദേശവിരുദ്ധമാണ്, നമ്മുടെ നാടിന്റെ ക്രമസമാധാനത്തിന് വിരുദ്ധമാണ്. ഗവൺമെന്റിനോട് അനാവശ്യ കാര്യത്തിൽ ആൾക്കാർക്ക് അപ്രീതി ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാണ്, അവിടെ ആക്ഷൻ ഉണ്ടാവും. അപ്പം അങ്ങനൊരു നിഷ്പക്ഷതയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒരു ഒരാള് ഒരു ചാനൽ കാണുമ്പോൾ നമ്മൾ ഒരു ചാനൽ കണ്ടിട്ട് അഭിപ്രായം തീരുമാനിക്കുന്നവരാണ്?
7: ഒരിക്കലും
6: പല ചാനലുകളാണ്. പിന്നെയും മലയാളം ഏറ്റവും ട്രൂത്ത്ഫുള്ളായിട്ട് കാണുന്ന ചില ചാനലുകളുണ്ട്, അത് പിന്നെയും നോക്കും. ഇതിൽ എങ്ങനെയാണ് നോക്കുന്നത്? അപ്പോൾ സത്യത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വേർഷൻ ആര് തരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് മലയാളികളുണ്ട്. ആ മലയാളികളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഈ ഉടായ്പ ഒന്നും കാണിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ് ചില ആങ്കർമാരെ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നത്, ചിലരെ ഇഷ്ടമല്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? അയാൾ ഭരണം മാറിയാലും ഒരേ ചോദ്യം തന്നെ ചോദിക്കും അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടമായിരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഹെലികോപ്റ്റർ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാരിനെ എതിർത്തതാണ്. ഞാൻ മീഡിയ അല്ല, ഞാൻ അഭിപ്രായം പറയുന്നതാണ്. ഞാൻ ഇപ്പൊ വന്നിട്ട് ആ ഇപ്പൊ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കും?
7: ഒരിക്കലും.
6: എനിക്ക് ആൾക്കാർ അതിനകത്ത് അംഗീകാരം തരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നേരത്തെയും ഇപ്പോഴും എന്റെ പൊസിഷൻ ഇതാ. കരിമണലിൽ നേരത്തെയും ഇപ്പോഴും എന്റെ പൊസിഷൻ ഇതാ. മദ്യത്തിൽ നേരത്തെയും ഇപ്പോഴും എന്റെ പൊസിഷൻ ഇതാ. ഗവൺമെന്റ് മാറുമ്പോൾ അത് മാറിയിട്ടില്ല. അങ്ങനെ മാറുന്ന മാധ്യമങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ.
5: ശരിയാണ്,
6: ഞാൻ പറഞ്ഞ അതെല്ലാം ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ന്യൂട്രാലിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം എന്ന് എനിക്ക് തോന്നുന്നു.
5: ഇപ്പോൾ സെലിബ്രിറ്റീസിനൊക്കെ സമൂഹത്തിൽ പറയപ്പെടുന്ന ആളുകൾക്കൊക്കെ അവരുടെ രാഷ്ട്രീയം പറയാൻ പേടിയാണ്. കാരണം രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോളോവേഴ്സ് പോകുന്നു, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. ഇപ്പൊ എനിക്ക്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ LDF-ക്കാരനാണ് BJP-ക്കാരനാണെന്ന് നമുക്ക് തുറന്നു പറയാനായിട്ട് പറ്റില്ല. ആ ഒരു അവസ്ഥ കേരളത്തിൽ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാതിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടോ?
6: ഇല്ല, അങ്ങനെ എനിക്ക് തോന്നില്ല. അതിനകത്തുള്ളൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ രാഷ്ട്രീയവും തുറന്നു പറയുന്നതിലല്ല പ്രശ്നം, ചില രാഷ്ട്രീയം പറയുന്നതിൽ, ചില നിലപാട് പറയുന്നതിലാണ് പ്രശ്നം. കാരണം കേരളത്തിലെ മെയിൻ സ്ട്രീമാണ് കമ്മ്യൂണിസം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് അല്ലേ. കാരണം അത് ചില ആശയങ്ങളാണ്. സ്റ്റേറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എവിടെ വരെ ആയിരിക്കണം പ്രൈവറ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. ഇപ്പം ഹെൽത്ത് കെയർ സെക്ഷനിൽ സ്റ്റേറ്റ് വേണോ വേണ്ടയോ, വേണം എന്ന് നമ്മൾ പറഞ്ഞാൽ ഇറ്റ്സ് കമ്മ്യൂണിസ്റ്റ്. ചില പൊളിറ്റിക്സ് പറഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ ആണ്. നമ്മൾ സിനിമയിൽ നിന്ന് ഉദാഹരണം നോക്കിയാൽ മതി. ലാൽ സലാം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ വന്നിട്ട് ആർക്കെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടായി? അതൊരു കോർ കമ്മ്യൂണിസ്റ്റ് തീമുള്ള സിനിമയാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറയുന്ന സിനിമ ആർക്കും പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കമ്മ്യൂണിസ്റ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമകളെല്ലാം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ പോയി കണ്ടു, എല്ലാവരും കണ്ടു, എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ കണ്ടിരിക്കുന്നത്. അതിൽ ക്വാളിറ്റി ഉള്ള സിനിമകൾ ജയിച്ചിട്ടുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അത് നമുക്കറിയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയെ പുറത്തു വന്നപ്പോൾ അതിന്റെ തീമുമായിട്ട് ഒരു ബന്ധമില്ല. അതിൻ്റെ ഒരു സീനിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടായ പുകില് നമ്മൾ കണ്ടതാണ്. അതായത് ഒരു സിനിമ മൊത്തം നിങ്ങൾ കമ്മ്യൂണിസത്തിനെ പ്രചരിപ്പിക്കാനായിട്ട് എടുക്കുമ്പോൾ അതിൽ കുഴപ്പമില്ല. പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റേ അല്ലാത്ത ഒരു കഥ പറയുന്ന സിനിമയിലെ ഒരു സീനിൽ ഒരു ആംബുലൻസ് വരുമ്പോൾ ആ ആംബുലൻസ് ആരുടേതാണോ അവരെ എനിക്ക് ഇഷ്ടമല്ല എന്തിന്റെ പേരിൽ എതിർക്കുക, ആ രീതിയിലത്തേക്കുള്ള പൊളിറ്റിക്സ് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പം പൊളിറ്റിക്സ് പറയുന്നതിലല്ല, ചില പൊളിറ്റിക്സ്, അതായത് ഇപ്പം ഇവിടെ പല ആൾക്കാരും പറയില്ല കേരളം ചാണകം ചവിട്ടില്ല, കേരളം സംഘപരിവാറിനെ തൂത്തെറിഞ്ഞിരിക്കുകയാണ്. എവിടെ? ലോക്സഭയിലേക്ക് ഒരു MP അവർക്കുണ്ട്, രാജ്യസഭയിലേക്ക് അവർക്ക് കേരളത്തിൽ നിന്ന് MP ഉണ്ട്, നിയമസഭയിൽ ഇതാ 3 പേരുണ്ട്. അവർക്ക് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി, പാലക്കാട് അടക്കം അവർക്ക് പിന്നെ എറണാകുളത്ത് ഒരെണ്ണം, അങ്ങനെ അവർക്ക് മുനിസിപ്പാലിറ്റികളുണ്ട്, പഞ്ചായത്തുകളുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് മാറ്റിയത് എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഈ പ്രചരണത്തിലൊന്നും വീഴാതെ ആൾക്കാർക്ക് നല്ലത് ഇതാണെന്ന് തോന്നിടത്ത് അതിന് വോട്ട് ചെയ്യും, മറ്റേതാണെന്ന് തോന്നിടത്ത് അതിന് വോട്ട് ചെയ്യും. ആ രീതിയിലത്തേക്ക് ആൾക്കാരും മാറുന്നുണ്ട്. ഈ മാറ്റമൊന്നും അറിയാതെ നമ്മളിരുന്നിട്ട് ആ ഇന്ന ഒപ്പീനിയൻ പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കും, മറ്റേ ഒപ്പീനിയൻ പറഞ്ഞാൽ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഒപ്പീനിയൻ പറയാൻ പേടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ഓ ഇത് അൺപോപ്പുലർ ഒപ്പീനിയൻ ആണ് എങ്കിൽ ഞാൻ എയറിൽ പോകും എന്ന ചിന്ത ആൾക്കാർക്കുണ്ട്. ആ ചിന്ത ഉണ്ടാകാതെ ഏത് ഒപ്പീനിയനും പറയാൻ പറ്റില്ല. ആ ഒപ്പീനിയനെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം, അബ്സല്യൂട്ടി നോ പ്രോബ്ലം. പക്ഷെ പറയുന്നു എന്നതിൻ്റെ പേരിൽ ഒരാളെ ആക്രമിക്കാൻ പറ്റില്ല. ഒരാളിപ്പോൾ അഭിപ്രായം പറയുന്നു, അയാൾ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമായിക്കോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു അഭിപ്രായം പറയട്ടെ, ആ അഭിപ്രായത്തിനെ നമുക്ക് ഡൈസക്ട് ചെയ്യാം, അതിലുള്ള ഗുണവും ദോഷവും പറയാം, അതിനെ ക്രിറ്റിസൈസ് ചെയ്യാം. പക്ഷെ നീ അഭിപ്രായം പറയരുത് എന്ന് നമ്മൾ പറയാൻ പാടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ രണ്ടാമത്തെ കാര്യമാണ് നടക്കുന്നത്. നീ എന്തിനാ അഭിപ്രായം പറഞ്ഞു, നീ ആരാ ഇത് പറയാം എന്ന് ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കുന്നത് അങ്ങേയറ്റത്തെ മര്യാദകളാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ പേടിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ നമ്മള് റീസെന്റ്ലി കുറെ ആൾക്കാരുടെ
5: ഒരുപാട് ഇഷ്യൂസ്
6: ട്രബിളിലായി പോയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
5: ഒരുപാട് ഒരുപാട് സന്തോഷം സാർ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയക്കുറവ് കാരണം ഞാൻ നിർത്തുകയാണ്. ഇനിയും ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടട്ടെ. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ.

0: വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും. തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഐ, എന്തായത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

പുറങ്ങളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: അഞ്ജലി
1: സർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കമ്പോസ് ചെയ്തൊരു ജതി പാടി കേൾപ്പിച്ചോട്ടെ?
0: Yeah, why not?

dreamy girl herself, Shanti Priya.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?

0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല. ബുക്കിംഗിനായി വിളിക്കൂ 8078010203. ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ലോ പോയിന്റ്, നോ യുവർ റൈറ്റ്സ്.
4: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി നിയമവും നിയമവശവും പങ്കുവെക്കാൻ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ഷെയ്. ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നിയമവും നിയമവശവും എന്തിനെ കുറിച്ചാണ് ഇന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ദിവസവും TVയിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും പത്രങ്ങളിലും ഒക്കെ എന്താണ് നിരവധി പരസ്യങ്ങൾ കാണാറുണ്ട് അല്ലെ? ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്. 7 ദിവസം കൊണ്ട് മാറ്റാം, അല്ലെങ്കിൽ 100% ഗ്യാരണ്ടീഡ് റിസൾട്ട്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ രോഗം പൂർണ്ണമായി മാറും, അങ്ങനെ അങ്ങനെ പല വാഗ്ദാനങ്ങൾ കാണാറുണ്ടല്ലേ. ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിൽ പലരും ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് താല്പര്യപ്പെടാറുണ്ട്. പക്ഷേ ഈ പരസ്യത്തിൽ പറഞ്ഞതുപോലെ പ്രൊഡക്റ്റ് പ്രവർത്തിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ പരസ്യത്തിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ മറച്ചു വെച്ചിരുന്നുവെങ്കിലോ, അപ്പോൾ അത് എന്തായി മാറും? മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യമാണോ എന്ന് പരിശോധിക്കേണ്ടി വരും അല്ലെ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമുണ്ട്. ആ നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഈ നിയമപ്രകാരം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുന്നതും ഫോൾസ് ഗ്യാരണ്ടി നൽകുന്നതും കൺസ്യൂമറിനെ പ്രൊഡക്റ്റിന്റെ നേച്ചർ, സബ്സ്റ്റൻസ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി എന്നിവയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതും പ്രധാനപ്പെട്ട വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചു വെക്കുന്നതും മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും കോംപ്ലെക്ഷൻ മാറും എന്ന സയന്റിഫിക് എവിഡൻസ് ഇല്ലാതെ ഉറപ്പ് നൽകാമെന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഈ രോഗം പൂർണ്ണമായി മാറുമെന്ന് തെളിവില്ലാതെ അവകാശപ്പെടുന്നു. ഇത്തരം ക്ലെയിംസ് കൺസ്യൂമേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്ന് നമ്മൾ എന്തുവേണം പരിശോധിക്കാം അല്ലെ. അതുപോലെ പ്രൊഡക്റ്റിന്റെ പ്രധാന ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് മറച്ചു വെച്ചുകൊണ്ട് അഡ്വർടൈസ്മെന്റ് നൽകുന്നതും പ്രശ്നമാവും. എന്നാൽ ഒരു അഡ്വർടൈസ്മെന്റിലെ ഓരോ പ്രൊമോഷണൽ സ്റ്റേറ്റ്മെന്റും സ്വാഭാവികമായി ക്രിമിനൽ ഒഫൻസ് ആണെന്നും നമ്മൾ കരുതാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ക്ലെയിം എന്താണ് ശരിക്കും? അതെങ്ങനെ അവതരിപ്പിച്ചു? അതിന് എവിഡൻസ് ഉണ്ടോ? കൺസ്യൂമറിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ? ഈ തുടങ്ങിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഗൈഡ്ലൈൻസ് ഫോർ പ്രിവെൻഷൻ ഓഫ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആൻഡ് എൻഡോഴ്സ്മെന്റ് ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് 2022 പോലുള്ള റെഗുലേറ്ററി ഗൈഡ്ലൈൻസും ഇപ്പോൾ നിലവിലുണ്ട്. അതിനാൽ തന്നെ ഒരു പരസ്യം കാണുമ്പോൾ പരസ്യത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് സത്യമാണെന്ന് വിശ്വസിക്കാതെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇൻഗ്രീഡിയൻസ്, പ്രൈസ്, വാറന്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈ അഡ്വർടൈസ്മെന്റ്സിന് യൂസ് ചെയ്യുന്ന മോഡൽസ് അല്ലെ, അവർ പറയുന്ന വാക്കിൽ പലരും വിശ്വസിച്ചു പോകാറുണ്ട്. അത്തരം കുറെ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്സ് നടക്കാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ എന്താണ് നിയമം പറയുന്നത് കേൾക്കാം ലോ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: all your rights.
1: ലോ പോയിന്റ് തുടരുന്നു. വിടയറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഈ അഡ്വർടൈസ്മെന്റ്സിന്റെ കാര്യത്തിലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ കായിക താരങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ ഒരു പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ വിശ്വാസ്യത ലഭിക്കാറുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയുള്ളവരുടെ ഉത്തരവാദിത്വവും നിയമം പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് സംബന്ധിച്ച് CCPA മാനുഫാക്ചറേഴ്സ്, അഡ്വർടൈസേഴ്സ്, എൻഡോസേഴ്സ് തുടങ്ങിയവർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരമുണ്ട് എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഒരു സെലിബ്രിറ്റി ഒരു അഡ്വർടൈസ്മെന്റിൽ അഭിനയിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾ ഓട്ടോമാറ്റിക്കലി കുറ്റക്കാരനാകുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് 2022 ഗൈഡ് ലൈൻസ് പ്രകാരം എൻഡോസേഴ്സ് അവരുടെ എൻഡോസ്മെന്റിൽ പറയുന്ന ക്ലെയിംസിനെ കുറിച്ച് ഡ്യൂ കെയർ പുലർത്തണം എന്നുണ്ട്. അതുകൊണ്ട് അവർ എൻഡോസ് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻസ്, ക്ലെയിംസ്, കമ്പാരിസൺസ് എന്നിവ ഒബ്ജക്റ്റീവ്ലി അസർട്ടൈൻ ചെയ്യാനും സബ്സ്റ്റൈനേറ്റ് ചെയ്യാനും കഴിയുന്നതാണെന്ന് ഉറപ്പാക്കാനായിട്ട് റീസണബിൾ കെയർ എടുക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സെലിബ്രിറ്റി ആയാലും ഇൻഫ്ലുവൻസർ ആയാലും എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകില്ല. ഓക്കെ, അത് ജെനുവിൻ ഒപ്പീനിയൻ ആണോ, അഡ്യൂക്കേറ്റ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണോ എന്നതും പ്രധാനമാണ് കേട്ടോ. ഇനി CCPA എടുക്കാവുന്ന കുറച്ച് നടപടികളുണ്ട്. അതായത് ഇപ്പോൾ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് സംബന്ധിച്ച് CCPA മാനുഫാക്ചർ, അഡ്വർടൈസർ, എൻഡോസർ എന്നിവർക്കെതിരെ 10,00,000 വരെ പെനാൽറ്റി ചുമത്താൻ കഴിയുന്നുള്ളതാണ്. അതുപോലെ തന്നെ സബ്സിക്വന്റ് കോൺട്രവെൻഷൻ, ഈ ഒരു കാര്യത്തിൽ 50,00,000 വരെ പെനാൽറ്റി ഉയർത്താനും സാധിക്കും. അതുപോലെ തന്നെയാണ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് എൻഡോസേഴ്സ് ചെയ്ത വ്യക്തിയെ 1 വർഷം വരെ എൻഡോസ്മെന്റ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കാനും സബ്സിക്വന്റ് കോൺട്രവേഷനിൽ 3 വർഷം വരെ വിലക്ക് ഏർപ്പെടുത്താനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതേസമയം ഡ്യൂ ഡിലിജൻസ് നടത്തി അഡ്വർടൈസ്മെന്റ് ക്ലെയിംസിന്റെ വെറാസിറ്റി പരിശോധിച്ച എൻഡോസേഴ്സിനും നിയമത്തിൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട് കേട്ടോ. ഇനി മാനുഫാക്ചർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ഫോൾസ് ഓർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 89 പ്രകാരം ക്രിമിനൽ പണിഷ്മെന്റിനും വ്യവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒഫൻസിന് പരമാവധി 2 വർഷം വരെ ഇംപ്രിസൺമെന്റ് ലഭിക്കും, അതിനുശേഷം 10,00,000 വരെ ഫൈൻ ലഭിക്കാം. ഇനി ഒരു സബ്സിക്വന്റ് ഒഫൻസ് ആണെങ്കിൽ പരമാവധി 5 വർഷം ഇംപ്രിസൺമെന്റും 50,00,000 വരെ ഫൈൻ ലഭിക്കാവുന്ന കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കുന്നവരും പ്രസിദ്ധീകരിക്കുന്നവരും പ്രൊഡക്ട് സർവീസ് നൽകുന്നവരും നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ നേരിടേണ്ടി വരാമെന്നുള്ളതാണ്. ലോ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇനി ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ആ ഒരു ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം ലോ പോയിന്റിലേക്ക്. എവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ.

0: Know your rights.
1: Yes, once again, welcome back to Law Point. ലോ പോയിന്റുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജേ. ആ ഇല്ല, അപ്പൊ ഇന്നത്തെ ലോ പോയിന്റിൽ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. അതിന്റെ നിയമവും നിയമവശങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കേൾക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇനി വളരെ പ്രാക്ടിക്കൽ ആയ ഒരു കാര്യത്തിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. അതായത് ഒരു മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് കണ്ടു, അതിനെ വിശ്വസിച്ച് നമ്മൾ എന്ത് ചെയ്തു? പ്രൊഡക്റ്റും വാങ്ങി. പിന്നീടാണ് പരസ്യത്തിൽ പറഞ്ഞ ഒരു ക്ലെയിം തെറ്റാണെന്ന് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തെളിവുകൾ സൂക്ഷിക്കുക എന്നതാണ് കേട്ടോ. അഡ്വർടൈസ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ അതിന്റെ കോപ്പി അല്ലെങ്കിൽ ലിങ്ക് സൂക്ഷിക്കുക, പ്രൊഡക്റ്റ് ബില്ല്, ഇൻവോയ്സ്, പേയ്മെന്റ് റെസിപ്റ്റ്, അല്ലെങ്കിൽ വാറന്റി കാർഡ്, പ്രൊഡക്റ്റ് പാക്കേജിംഗ്, ചാറ്റ്സ്, ഇമെയിൽസ് തുടങ്ങിയ രേഖകളൊക്കെ സൂക്ഷിക്കാന്നുള്ളതാണ്. അതിനുശേഷം നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ NCH, കൺസ്യൂമർ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ NCHനെ നമുക്ക് സമീപിക്കാൻ പറ്റും. നിലവിൽ NCHന്റെ ടോൾ ഫ്രീ നമ്പർ 1915 ആണ് കേട്ടോ. കൂടാതെ തന്നെ 1800 11400 എന്ന നമ്പറിലൂടെയും ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കംപ്ലയിന്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ .gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴിയും നമുക്ക് പരാതി നൽകാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ NCH മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ വാട്സപ്പ് എന്നിവ വഴിയോ ഒക്കെ നമുക്ക് ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ NCH എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രീ ലിറ്റിഗേഷൻ ഗ്രീവൻസ് റീഡ്രസ് മെക്കാനിസം ആണെന്നുള്ളതാണ്. അതായത് കൺസ്യൂമറിനും കമ്പനി സർവീസ് പ്രൊവൈഡറിനും തമ്മിലുള്ള പ്രശ്നം കൺസ്യൂമർ കമ്മീഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം കേട്ടോ. എന്നാൽ ഇനി NCHൽ പരാതി നൽകിയാൽ നഷ്ടപരിഹാരം ഉറപ്പായും ലഭിക്കും എന്നും ഉറപ്പല്ല കേട്ടോ. പരാതി പരിഹരിക്കപ്പെടാത്ത പക്ഷം കൺസ്യൂമറിന് അപ്രോപ്രിയേറ്റ് കൺസ്യൂമർ കമ്മീഷനെ സമീപിക്കാനായിട്ടും റൈറ്റ് ഉണ്ട്. ഈ ASCI എന്ന് പറയും, അതായത് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ASCI എന്ന സെൽഫ് റെഗുലേറ്ററി ബോഡിക്കും അഡ്വർടൈസിംഗ് സംബന്ധിച്ച കംപ്ലയിന്റ് സ്വീകരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. എന്നാൽ ഈ ഒരു ASCI ഒരു സ്റ്റാറ്റ്യൂട്ടറി കൺസ്യൂമർ കോർട്ട് അല്ല എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അതിനാൽ തന്നെ കൺസ്യൂമർ ഗ്രീവൻസ് റീഡ്രസലിനും അഡ്വർടൈസിംഗ് സെൽഫ് റെഗുലേഷനും വ്യത്യസ്ത മെക്കാനിസം ആണെന്നുള്ളതാണ് പരാതി നൽകുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് സംബന്ധിച്ച പ്രശ്നമാണെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ഒന്നില്ലെങ്കിൽ NCH അല്ലെങ്കിൽ CCPA അല്ലെങ്കിൽ ASCI തുടങ്ങിയ അപ്രോപ്രിയേറ്റ് മെക്കാനിസംസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്.

വിടിയറിയാം ഇന്ത്യൻ നിയമങ്ങൾ. അങ്ങനെ നമ്മൾ ലവ് പോയിന്റിന്റെ അവസാന ഒരു ഭാഗത്തിലേക്ക് എത്താൻ പോവാണ് കേട്ടോ. ഒരു മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് കാരണം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായി, പ്രൊഡക്ട് ഡിഫക്റ്റീവ് ആണെന്ന് നിങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ സർവീസ് പ്രോമിസൈഡ് പോലെ ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യമാണെങ്കിൽ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് മൂലം നിങ്ങൾക്ക് നഷ്ടമുണ്ടായി, അപ്പോൾ കൺസ്യൂമർ കമ്മീഷൻ വഴി നിയമപരമായിട്ട് റീഡ്രസ്സൽ തേടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. പൊതുവായിട്ട് ആളുകൾ ഇതിനെ കൺസ്യൂമർ കോർട്ട് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഔദ്യോഗികമായിട്ട് ഇവ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസ്സൽ കമ്മീഷൻ, സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസ്സൽ കമ്മീഷൻ, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസ്സൽ കമ്മീഷൻ എന്നീ സംവിധാനങ്ങളായിട്ടാണ് പറയാറ്. ഇനി നിങ്ങളുടെ കംപ്ലൈന്റിന്റെ ജൂറിഡിക്ഷനും ബാധകമായ നിയമങ്ങൾക്കും അനുസരിച്ച് ഏത് കമ്മീഷനിലാണ് പരാതി നൽകേണ്ടതെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഈ അഡ്വർടൈസ്മെന്റ് കണ്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ചെയ്യാനും ശ്രദ്ധിക്കാനുമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തെളിവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് നിയമത്തിന്റെ സഹായം തേടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇനി കൺസ്യൂമർ കമ്മീഷനിൽ എന്തൊക്കെ റിലീഫാണ് ലഭിക്കാനായിട്ട് പോകുന്നത്? ഇപ്പോൾ കേസിൻ്റെ ഒരു ഫാക്ട്സ് അനുസരിച്ച് കൺസ്യൂമർ കമ്മീഷന് വിവിധ തരത്തിലുള്ള റിലീഫ് നൽകാൻ കഴിയുന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ആണെങ്കിൽ റിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെടാം, പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യാൻ ഓർഡർ നൽകാം, വാങ്ങിയ തുക റീഫണ്ട് ചെയ്യാൻ പറ്റും, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കാം, കൺസ്യൂമറിനുണ്ടായ നഷ്ടത്തിന് ഇഞ്ചുറിക്കും കോമ്പൻസേഷൻ അനുവദിക്കാനും സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അത് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി മുഴുവൻ പണവും കൂടാതെ വലിയ കോമ്പൻസേഷനും ലഭിക്കും എന്നൊരു ഉറപ്പൊന്നും നിയമം നൽകുന്നില്ല കേട്ടോ. അത് കേസിന്റെ ആ ഒരു എവിഡൻസും ഫാക്റ്റും ആക്ച്വൽ ലോസും ഡെഫിഷ്യൻസിയും അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് കൺസ്യൂമർ കമ്മീഷൻ റിലീഫ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പരാതി നൽകുമ്പോൾ അഡ്വർടൈസ്മെന്റ് തെളിവ്, പർച്ചേസ് ബില്ല്, പേയ്മെന്റ് പ്രൂഫ്, പ്രൊഡക്ട് ഡീറ്റെയിൽസ്, കമ്പനിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടം തെളിയിക്കുന്ന രേഖകൾ എല്ലാം നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഡിയർ ലിസണേഴ്സ്, എന്താ നോക്കണ്ടേ, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് പരസ്യത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാണല്ലേ. അതുകൊണ്ട് ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മുടെ അവകാശം എന്താണെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. പരസ്യം കണ്ടാൽ ഉടൻ വിശ്വസിക്കരുത്. ക്ലെയിം എന്താണെന്ന് നോക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കുക, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് പരിശോധിക്കുക, ബില്ല് വാങ്ങി സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലോ പോയിന്റ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. വീണ്ടും ലോ പോയിന്റുമായി മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും Till then, it's me, RJ Ahilya, signing off. Keep on listening, Ahilya, from 90.4 KTK to Kutukodam.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യ മേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം, അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9444-00-9915, 9444-772-1311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
3: കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മുടെ നാടും ലോകവും എന്തെല്ലാം വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. നാടിന്റെ ഭരണതലത്തിലുണ്ടായ അടിയൊഴുക്കുകൾ, വിപണിയെയും നമ്മുടെ പോക്കറ്റിനെയും ബാധിച്ച സാമ്പത്തിക മാറ്റങ്ങൾ, ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകൾ, വൻകരകൾക്കപ്പുറത്തെ ആഗോള സംഭവ വികാസങ്ങൾ, സാങ്കേതിക വിദ്യയിലെ അമ്പരപ്പിക്കുന്ന വിപ്ലവങ്ങൾ, കളിക്കളങ്ങളിലെ ആവേശം, സിനിമയുടെ വർണ്ണക്കാഴ്ചകൾ, ഒടുവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ. അങ്ങനെ പോയ വാരത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി ആഴ്ചവട്ടം ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുനിൽ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. ബംഗളൂരു മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്ന് മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റുന്നതിനുള്ള ഔദ്യോഗിക അധികാര കൈമാറ്റ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റെയിൽപാളം, പാലങ്ങൾ, കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള കോടികളുടെ ആസ്തികൾ രേഖാമൂലം കൈമാറും. അധികാര പരിധി നിശ്ചയിച്ചിട്ടുള്ള സ്കെച്ച്, ഇനിയും പൂർത്തിയാകാനുള്ള പ്രവൃത്തികളുടെ പട്ടിക, പുതിയ കരാറുകൾ, സാമ്പത്തിക ബാധ്യതകളുടെ കൈമാറ്റം എന്നിവയിൽ ഇരു ഡിവിഷനുകളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതേസമയം പാലക്കാട് ഡിവിഷൻ നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന ആസ്തികളെക്കുറിച്ചും കൃത്യമായ തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റൊരു ഭരണപരമായ പരിഷ്കാരം വന്നിരിക്കുന്നത് ജയിൽ വകുപ്പിൽ നിന്നാണ്. തടവുകാരുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താൻ ജയിൽ വകുപ്പ് പുതിയ ശുപാർശ സമർപ്പിച്ചത് പോയ വാരം. ഇതുവഴി വർഷം 5.7 കോടി രൂപ ലാഭിക്കാനാവുമെന്ന് ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ആഭ്യന്തര വകുപ്പിന് നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം തടവുകാരുടെ ആരോഗ്യ പ്രശ്നങ്ങളും മുൻനിർത്തിയാണ് മെനു പരിഷ്കരണം. മട്ടനും മീനും ഒഴിവാക്കണമെന്നതാണ് പ്രധാന ശുപാർശ. പകരം കോഴിക്കറി, സോയാ ചങ്ക്സ്, മുട്ട എന്നിവ നൽകാം. മട്ടൻ സ്ഥിരമായി കഴിക്കുന്നത് ഹൃദ്രോഗമടക്കമുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നതായും ഇവ വാങ്ങാനും സംഭരിക്കാനും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. റോഡ് ഗതാഗത രംഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സർവീസ് റോഡുകൾ ഒഴിവാക്കി സ്വകാര്യ ബസ്സുകൾ 6 വരി പാതയിലൂടെ മാത്രം പോകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. ഒരു സ്ത്രീയെ 6 വരി പാതയിലെ മേൽപ്പാലത്തിൽ ഇറക്കിവിട്ട ബസ്സിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇതോടെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വകാര്യ ബസ്സുകളുടെ റൂട്ട് സംബന്ധിച്ച കൃത്യമായ വ്യക്തത വരുത്തിയിരിക്കുകയാണ് MVD. 6 വരി പാതകളിൽ ഇനി സ്വകാര്യ ബസ്സുകൾ കയറരുത് എന്നാണ് MVD നിർദ്ദേശം. അങ്കണവാടി വിദ്യാഭ്യാസ രംഗത്തും ഒരു ചരിത്രപരമായ മാറ്റമുണ്ട്. അങ്കണവാടി കാലം കഴിഞ്ഞ് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന കുരുന്നുകൾക്ക് ഇനി വിദ്യാരംഭം സർട്ടിഫിക്കറ്റ് നൽകും. അംഗനവാടിയിലെ ആദ്യകാല ശിശു പരിചരണവും വിദ്യാഭ്യാസവും ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം വനിതാ ശിശു വികസന വകുപ്പ് ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം പുതിയ മേൽശാന്തിയായി. ഓദിക്കകൻ കുടുംബാംഗം ഗുരുവായൂർ ചാമുണ്ഡേശ്വരി പഴയത്ത് മന സതീശൻ നമ്പൂതിരി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നതാണ് മറ്റൊരു കാര്യം. ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. ഇത് 2 തവണയാണ് ഇദ്ദേഹം മേൽശാന്തിയാകുന്നത്. നിയമപീഠത്തിൽ നിന്നുള്ള വൻ തിരിച്ചടിയാണ് മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് നേരിടേണ്ടി വന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തച്ചങ്കരിക്ക് 4 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവിട്ടത് പോയ വാരം. 30,84,892 രൂപ പിഴയൊടുക്കാനും വിധിയുണ്ട്. തടവ് ശിക്ഷ 3 വർഷത്തിൽ കൂടുതലായതിനാൽ അദ്ദേഹത്തിന് സെൻട്രൽ ജയിലിലേക്ക് പോകേണ്ടി വരും. 2003 ജനുവരി മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64.7 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ 2013 കുറ്റപത്രം നൽകിയെങ്കിലും ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ വിചാരണ പൂർത്തിയായത്. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഭക്തർക്കായി KSRTC വൻ ഒരുക്കങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മണ്ഡലപൂജ കാലത്ത് 390 ബസ്സുകളും മകരവിളക്ക് കാലത്ത് 560 ബസ്സുകളും സർവീസ് നടത്തും. കായംകുളം മാവേലിക്കര യൂണിറ്റുകളിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ 678 രണ്ടാം ഘട്ടത്തിൽ 778 ജീവനക്കാരെ പമ്പയിലും നിലയ്ക്കലിലും നിയോഗിക്കും. പൊതുജനങ്ങൾക്ക് തിരിച്ചടിയാകുന്ന മറ്റൊരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് PDS പദ്ധതി വരുന്നതോടെ സംസ്ഥാനത്തെ 6 ലക്ഷത്തിലധികം റേഷൻ കാർഡുകൾ റദ്ദാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. 6 മാസമായി റേഷൻ വാങ്ങാത്ത 16 ലക്ഷത്തിലേറെ ഗുണഭോക്താക്കൾ ഉൾപ്പെടുന്ന കാർഡുകളാണ് റദ്ദാകുന്നത്. ലഹരിക്കടത്തുകാരുടെ ഭൂമിയും വാഹനങ്ങളും ഉൾപ്പെടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടാൻ പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ മാർഗരേഖയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയത് പോയവാർ. ലഹരിക്ക് അടിമപ്പെട്ടവരെ കുറ്റവാളികളാക്കാതെ പുനരധിവസിപ്പിക്കാനുള്ള തൂഫാൻ കെയർ പദ്ധതിയും ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കും. ആനുകാലിക വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സാമ്പത്തിക രംഗത്തേക്ക് കടക്കാം ചെറിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ. വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന വൺ ടാഗ് എന്ന പോർട്ടബിലിറ്റി സംവിധാനം മുംബൈയിൽ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പുറത്തിറക്കിയത് പോയ വാരം. വാഹനത്തിലെ ഫാസ്ടാഗ് ഇളക്കി മാറ്റാതെ തന്നെ സേവനം നൽകുന്ന ബാങ്കിനെ മാറ്റാൻ ഇതുവഴി സാധിക്കും. ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെന്റ് കമ്പനിയും LPCIയും ചേർന്നാണ് ഈ ഒരു സംവിധാനം തയ്യാറാക്കിയത്. രാജ്യത്തെ സാമ്പത്തിക വിപണിയിൽ ആശങ്കയുയർത്തി പണപ്പെരുപ്പ നിരക്കുകൾ ഉയരുകയാണ്. ഓഗസ്റ്റിലെ മൊത്ത വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 9.92% ഉയർന്നു. ഇന്ധനം, ഊർജം, നിർമ്മാണ സാമഗ്രികൾ എന്നിവയുടെ വിലക്കയറ്റമാണ് സൂചിക കുതിച്ചുയരാൻ കാരണമായത്. കേരളത്തിന്റെ ധനസ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ 5 മാസത്തെ അക്കൌണ്ടന്റ് ജനറലിലെ കണക്കുകൾ പുറത്തുവന്നു. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം കഴിഞ്ഞ വർഷത്തെ 47,695 കോടിയിൽ നിന്ന് 51,840 കോടിയായി ഉയർന്നുവെങ്കിലും ശമ്പളം, പെൻഷൻ, പലിശ തിരിച്ചടവ് എന്നിവ വർദ്ധിച്ചതിനാൽ രൂക്ഷമായ സാമ്പത്തിക ഞെരുക്കം തുടരുകയാണ്. ഡിജിറ്റൽ പേയ്മെന്റുകളിൽ ഒക്ടോബർ 15 മുതൽ പുതിയ മാറ്റങ്ങൾ വരികയാണ്. 2,000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ UPI ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് 0.4% മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ബാങ്കുകൾ ഈടാക്കും. 75,000 രൂപ വരെയുള്ള ഇടപാടുകൾക്ക് 0.4% അതിന് മുകളിൽ പരമാവധി 300 രൂപയുമായിരിക്കും ചാർജ്. എന്നാൽ ഈ തുക ഉപയോക്താക്കളിൽ നിന്നല്ല ഈടാക്കുന്നത്. 2,000 രൂപയിൽ താഴെയുള്ള വ്യാപാരി ഇടപാടുകൾക്കും വ്യക്തികൾ തമ്മിലുള്ള കൈമാറ്റങ്ങൾക്കും ചാർജ് ഉണ്ടായിരിക്കില്ല. തൊഴിൽ മേഖലയിലെ മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ അംഗത്വത്തിനുള്ള അടിസ്ഥാന ശമ്പള പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു എന്നതാണ്. 12 വർഷത്തിന് ശേഷമാണ് ഈ പരിധി ഉയർത്തുന്നത്. ഇതുവഴി 1 കോടിയോളം വരുന്ന തൊഴിലാളികൾക്ക് EPF EPS ആനുകൂല്യങ്ങൾ ലഭിക്കും. കോർപ്പറേറ്റ് ലോകത്തു നിന്നുള്ള മറ്റൊരു കാര്യം, ടാറ്റാ സൺസ് ചെയർമാനായി എൻ ചന്ദ്രശേഖരന്റെ കാലാവധി അടുത്ത 5 വർഷത്തേക്ക് കൂടി നീട്ടി എന്നുള്ളതാണ്. ബോർഡ് യോഗത്തിൽ മറ്റംഗങ്ങൾ അനുകൂലിച്ചപ്പോൾ നേതൃത്വ പിന്തുടർച്ചയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം നോയൽ ടാറ്റ ഈ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തത് കോർപ്പറേറ്റ് തലത്തിൽ ശ്രദ്ധേയമായി. സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി രാഷ്ട്രീയ രംഗത്തിലേക്ക് കടക്കാം. ചെറിയൊരു ഇടവേള ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങൾ. എൽ ഡി എഫ് ഭരണകാലത്ത് നിയമിച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണത്തെ ചൊല്ലി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ തർക്കമാണ് ഉണ്ടായത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആകെ 715 പേരെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഇവർ ഒരേ സമയമല്ല ജോലി ചെയ്തതെന്നും രാജിവെച്ചവരെയും മരിച്ചവരെയും ഒഴിവാക്കിയാൽ ഒരേ സമയം ജോലി ചെയ്തവരുടെ എണ്ണം 610 ആണ് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. തന്റെ കാലത്ത് 500 താഴെ ആളുകളെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ എന്നായിരുന്നു പിണറായി വിജയന്റെ അവകാശവാദം. മറ്റൊരു പ്രധാന സംഭവം, സിപിഎമ്മിന്റെ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതാണ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണഭൂതനാണെന്ന് യോഗത്തിൽ വിമർശനമുണ്ടായി. 2021 ശേഷം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി അടവ് രൂപീകരിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്ന് പാർട്ടി രേഖ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടെ പിണറായി വിജയന്റെ വീട്ടിൽ 24 മണിക്കൂർ പോലീസ് കാവൽ ആഭ്യന്തര വകുപ്പ് അവസാനിപ്പിച്ചുവെന്നുള്ളതാണ്. ഇനി അദ്ദേഹം വീട്ടിലുള്ളപ്പോൾ മാത്രമായിരിക്കും പോലീസ് സുരക്ഷ. അതേസമയം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാന മാറ്റങ്ങൾ വരുത്തി. പി ജയരാജൻ, വി ശിവൻകുട്ടി, എം ബി രാജേഷ് എന്നിവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി, തോമസ് ഐസക്, ടി പി രാമകൃഷ്ണൻ എന്നിവരെ ഒഴിവാക്കി. പി രാജീവിനെ എൽ ഡി എഫ് കൺവീനറായിട്ടും തീരുമാനിച്ചു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നവും പേരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താൽക്കാലികമായി വിലക്കി എന്നുള്ളതാണ്. മമതാ ബാനർജിയും വിമത വിഭാഗവും തമ്മിൽ പാർട്ടി പേരിനും ജോഡിപ്പൂക്കൾ ചിഹ്നത്തിനും വേണ്ടി തർക്കമുന്നയിച്ചതിനെ തുടർന്നാണ് അന്തിമ തീരുമാനം വരുന്നതുവരെ വിലക്ക് ഏർപ്പെടുത്തിയത്. മമതയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഇതിനിടെ ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരെ കോൺഗ്രസ് ഇതര കക്ഷികളുടെ മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ ഡി എം കെ നീക്കം ശക്തമാക്കി എന്നുള്ളതാണ്. കനിമൊഴി എം പി കൊൽക്കത്തയിലെത്തി മമതാ ബാനർജിയുമായും ഉദ്ധവ് താക്കറെ, ശരത് പവാർ എന്നിവരുമായും പോയ വാരം കൂടിക്കാഴ്ച നടത്തി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങളാണ്. ഇനി ലോകവിശേഷങ്ങൾ അറിയാം. ചെറിയ

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്നും വലിയൊരു സുരക്ഷാ മുന്നറിയിപ്പാണ് പോയ വാരം പുറത്തു വന്നത്. കീവിലെ സുരക്ഷാ യോഗം പൂർത്തിയാക്കി പോളണ്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ സഞ്ചരിച്ച

ഹൂതി വിമതർ കനത്ത മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. റഡാർ സംവിധാനങ്ങളും റൺവേയും തകർന്നു. മേഖലയിൽ നിന്നും 85,000-ൽ അധികം ആളുകൾ പലായനം ചെയ്തു. അമേരിക്കയോട് നേരിട്ട് യുദ്ധസഹായം സൗദി ചോദിച്ചെങ്കിലും ഹൂതികൾക്കെതിരെ നേരിട്ട് യുദ്ധത്തിനില്ല എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. US ഇറാൻ സംഘർഷവും ഹൂതി ആക്രമണങ്ങളും കാരണം ഇന്ധനക്ഷാമം മുന്നിൽ കണ്ട് പാകിസ്ഥാൻ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പോയ വാരം. 3 മാസത്തേക്ക് ഉദ്യോഗസ്ഥരുടെ വിദേശയാത്രകൾക്കും പുതിയ വാഹനം വാങ്ങുന്നതിനും നിരോധനമുണ്ട്. കടകളും മാളുകളും രാത്രി 9 മണിക്കും റെസ്റ്റോറന്റുകൾ 11 മണിക്കും അടയ്ക്കണം. വിവാഹ ചടങ്ങുകളിൽ ഒരു വിഭവം മാത്രമേ വിളമ്പാൻ പാടുള്ളൂവെന്നും ഉത്തരവുണ്ട്. അതേസമയം റഷ്യയുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ലക്ഷ്യമിട്ട് റഷ്യയുടെ ഊർജ പ്രതിരോധ മേഖലകൾക്കും അവരുടെ ഷാഡോ ഫ്ലീറ്റ് ടാങ്കറുകൾക്കും മേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്ന ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. ലോകവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചെറിയൊരു ഇടവേള വിശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കൾക്ക് വലിയൊരു അപ്ഡേറ്റ് എത്തിയത് പോയ വാരമായിരുന്നു. നിങ്ങളെ ടാഗ് ചെയ്ത പോസ്റ്റുകൾ ഇനി നേരിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഗ്രിഡിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇൻസ്റ്റഗ്രാം മേധാവി ആദം മൊസൈറിയാണ് ഈ ഒരു ഫീച്ചർ പ്രഖ്യാപിച്ചത്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നവർക്ക് കടുത്ത മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത്. ഉപയോക്താക്കളുടെ ചാറ്റ് GPT പ്രോംപ്റ്റുകളും സ്വകാര്യ സംഭാഷണങ്ങളും വായിക്കുന്നതിനായി 100 കരാർ ജീവനക്കാരെ ഓപ്പൺ AI നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് 404 മീഡിയ പുറത്തുവിട്ടു. സംഭാഷണങ്ങൾ മനുഷ്യർ വായിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം ഉപയോക്താക്കൾക്കിടയിൽ വൻ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാഡ്ജറ്റ് ലോകത്തെ ആപ്പിളിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളായ iPhone 18 Pro, 18 Pro Max എന്നിവയുടെ ഔദ്യോഗിക വിൽപ്പന ഇന്ത്യയിൽ ആരംഭിച്ചത് പോയ വാരമായിരുന്നു. മുംബൈ, ബംഗളൂരു, ഡൽഹി സ്റ്റോറുകൾക്ക് മുന്നിൽ അതിരാവിലെ തന്നെ വൻ ക്യൂ ആണ് iPhone 18 Pro വാങ്ങിക്കാൻ അനുഭവപ്പെട്ടത്. മറ്റൊരു നിർണായകമായ ചുവടുവെപ്പ് സൈബർ തട്ടിപ്പ് കോളുകളും വ്യാജ സന്ദേശങ്ങളും തടയാൻ ടെലികോം കമ്പനികൾക്ക് ട്രായ് പുതിയ നിർദ്ദേശം നൽകിയതാണ്. ഇതോടെ ഇത്തരം നമ്പറുകൾ കണ്ടെത്താൻ ട്രൂ കോളർ ആപ്പുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് സർക്കാരിന്റെ നീക്കം. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കായിക രംഗത്തേക്ക് കടക്കാം. ചെറിയ

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. പോയ വാരത്തെ വിശേഷങ്ങളുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി കായിക രംഗത്തെ വിശേഷങ്ങൾ. ടെന്നീസിൽ US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് സ്വന്തമാക്കിയത്. പോയ വാരം ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ തോൽപ്പിച്ചാണ് സ്വരേവിന്റെ രണ്ടാം ഗ്രാൻഡ്സ്ലാം കിരീട നേട്ടം. ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വനിതാ പട 8th വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടി. ദുബായിൽ നടന്ന 2020 ഫൈനലിൽ ശ്രീലങ്കയെ 72 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത്. ഇന്ത്യയുടെ 184 റൺസ് പിന്തുടർന്ന ലങ്ക 111 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. മറ്റൊരു ചരിത്ര നിമിഷം ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിന് മുമ്പായി ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ഗാനത്തിന് തൊട്ടു മുമ്പ് ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിച്ചു എന്നുള്ളതാണ്. ഹോക്കിയിൽ AHF വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഫൈനലിൽ ആതിഥേയരായ ചൈനയെ 1-0 തോൽപ്പിച്ച് ഇന്ത്യൻ ടീം ഹാട്രിക് കിരീടം നേടി, ലോകകപ്പിനുള്ള യോഗ്യത നേടി എന്നുള്ളതും കായിക രംഗത്തെ ഒരു പ്രധാനപ്പെട്ട വിശേഷമാണ്. എന്നാൽ ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തിക്ക് വയറ്റിലെ പേശികൾക്ക് പരിക്കേറ്റതിനാൽ ഏഷ്യൻ ഗെയിംസ് നഷ്ടമാകുമെന്നുള്ളൊരു വാർത്ത വന്നതും പോയ വാരമായിരുന്നു. ഫുട്ബോളിൽ കൊളംബിയയുടെ ഇതിഹാസ താരം ഹാമിഷ് റോഡ്രിഗസിന് 15 അന്താരാഷ്ട്ര കരിയറിന് വിരാമമിട്ട് ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതും പോയ വാരമായിരുന്നു. ഇനി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് തിരികെ വരുമ്പോൾ അഫ്ഗാനിസ്ഥാനെതിരായ 3rd T20 127 റൺസിന്റെ കൂറ്റൻ ജയത്തോടെ ഇന്ത്യ പരമ്പര 3-0 തൂത്തുവാരി. ഇന്ത്യ 222 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ അഫ്ഗാൻ 94 റൺസിന് പുറത്താവുകയായിരുന്നു. മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ മലയാളി താരം സഞ്ജു സാംസൺ 2020 ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 5th ഇന്ത്യൻ താരമെന്ന അപൂർവ നേട്ടവും സ്വന്തമാക്കി. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, സൂര്യകുമാർ യാദവ് എന്നിവരാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചവർ. കായികരംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. കേരള ബോക്സ് ഓഫീസിൽ ചരിത്രമെഴുതി ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച നിവൻ പോളിയും മമിത ബൈജുവും തകർത്തഭിനയിച്ച ബദൽഹേം കുടുംബ യൂണിറ്റ് കേരളത്തിൽ നിന്ന് മാത്രം 131 crore കളക്ഷൻ നേടി മലയാളത്തിലെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയതായി ഫഹദ് ഫാസിൽ അറിയിച്ചത് പോയ വാരമായിരുന്നു. മറ്റൊരു വമ്പൻ ചിത്രം പൃഥ്വിരാജ്, മഞ്ജു വാര്യർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഒടിയൻ പൂജ നടന്നുവെന്നുള്ളതാണ് കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസിന്റെ ആദ്യ മലയാള സിനിമയാണ് ഒടിയൻ. പഴയകാല ഹിറ്റ് ചിത്രം പ്രിയദർശന്റെ എക്കാലത്തെയും മികച്ച കോമഡി ചിത്രമായ തേന്മാവിൻ കൊമ്പത്ത് 32 വർഷങ്ങൾക്ക് ശേഷം 4K ദൃശ്യ മികവോടെ 1 October വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നു എന്നുള്ളൊരു വിശേഷം അറിഞ്ഞതും പോയ വാരമായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കന്നഡ ഇതിഹാസ നടൻ അനന്ത് നാഗിന് പ്രഖ്യാപിച്ചതും പോയ വാരമായിരുന്നു. 2024 പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. ഗുജറാത്തിലെ കെവാഡിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പുനഃസംഘടിപ്പിച്ചപ്പോൾ മലയാളി സംവിധായകൻ പ്രിയദർശൻ, ബോളിവുഡ് താരങ്ങളായ പ്രീതി സിൻഡ, പങ്കജ് ത്രിപാഠി, സുനിൽ ഷെട്ടി എന്നിവർ 18-അംഗ സമിതിയിൽ ഇടം പിടിച്ചുവെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദുൽഖർ സൽമാന്റെ പുതിയ പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം ആകാശംലോ ഒക്കാതാര 20 November തിയേറ്ററുകളിൽ എത്തുമെന്നുള്ളൊരു അപ്ഡേറ്റ് വന്നതും പോയ വാരമായിരുന്നു. സിനിമകളിൽ ലഹരി മരുന്ന് ഉപയോഗമോ കടത്തോ ചിത്രീകരിക്കുന്ന രംഗങ്ങളിൽ അനധികൃത ലഹരി മരുന്നുകൾ ആരോഗ്യത്തെ നശിപ്പിക്കുകയും ഉപയോഗം തടവ് ശിക്ഷയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്ന മുന്നറിയിപ്പ് ബോർഡ് കർശനമായി പ്രദർശിപ്പിക്കണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുതിയ ഉത്തരവ് പുറത്തിറക്കിയതും പോയ വാരമായിരുന്നു. കലാലോകത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ ആരുടേതൊക്കെയാണെന്നറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ. മുതിർന്ന സി പി എം നേതാവും മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ ബേബി ജോൺ അന്തരിച്ചത് പോയ വാരമായിരുന്നു. 75 വയസ്സായിരുന്നു. 2011 മണലൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച അദ്ദേഹം തൊഴിലാളി മുന്നേറ്റങ്ങളിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു. അതുപോലെ പ്രശസ്ത അധ്യാപകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ പ്രൊഫസർ പി ജയേന്ദ്രൻ കോഴിക്കോട്ട് അന്തരിച്ചത് പോയ വാരമായിരുന്നു. ഹെർമൻ ഗുണ്ടർട്ടിനെ മലയാളം പഠിപ്പിച്ച കണ്ണൂർ ഊരച്ചേരി തറവാട്ടിലെ പിന്മുറക്കാരനായ അദ്ദേഹം ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ ദീർഘകാലം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. വേർപിരിഞ്ഞുപോയ രണ്ട് പ്രിയ വ്യക്തിത്വങ്ങളുടെയും അവിസ്മരണീയമായ ഓർമ്മകൾക്ക് മുന്നിൽ ആഴ്ചവട്ടത്തിന്റെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ആഴ്ചവട്ടം പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 KTRH.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: അഹല്യ FM 90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

വേരുകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കായിക മേഖലയുടെ ശക്തികേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്ര സഹമന്ത്രി സുഗാന്ത മജുംദാർ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. കെഎസ്ആർടിസിയിൽ കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നാളെ ശ്രീനാരായണ ഗുരുദേവന്റെ 99-ാം സമാധി ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കായിക മേഖലയുടെ ശക്തികേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്ര സഹമന്ത്രി സുഗാന്ത മജുംദാർ പറഞ്ഞു. എൻഐടി കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പി ടി ഉഷ, അഞ്ജു, ബോബി ജോർജ്, എം ഡി വത്സമ്മ, ടി സി യോഹന്നാൻ, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ കേരളത്തിന്റെ യശസ്സുയർത്തിയ താരങ്ങളാണെന്നും കേന്ദ്ര സഹമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് കായിക രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നും സുഗാന്ത മജു

0: സുന്ദാർ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ എം ഡി വത്സമ്മ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. എൻ ഐ ടി ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ മലയാളിയായ വിദർശ വിനോദ് ഉൾപ്പെട്ട സംഘം ഇന്ത്യക്കായി വെള്ളിമെഡൽ നേടി. ഇലവേനിൽ വലാരിൻ വൻ, സോനം മസ്കർ എന്നിവരാണ് മറ്റ് ടീമംഗങ്ങൾ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത എന്ന നേട്ടവും ഇതോടെ വിദർശ സ്വന്തമാക്കി. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സ്വദേശിനിയാണ് വിദർശ വിനോദ്. മലയാളികളുടെ അഭിമാനമായ വിദർശയുടെ നേട്ടത്തെക്കുറിച്ച് അച്ഛൻ വിനോദിന്റെ പ്രതികരണം.
1: എയർ റൈഫിലേക്ക് മോളെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ആദ്യം കാലം ആയില്ല. എയർ റൈഫിൾ 3 പൊസിഷൻ ആണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ എയർലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിലിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ 4th സ്ഥാനത്തായിരുന്നു. പക്ഷെ അപ്രതീക്ഷിത നായകനാണ്. ഇങ്ങനൊരു എന്താ വലിയ സന്തോഷം പറഞ്ഞു വെക്കാന് പെട്ടെന്ന് ചോദിക്കാൻ പറയാൻ വാക്കുകൾ. ഏകദേശം ഒരു 7-8 വർഷത്തോളമായി ഇതിന്റെ പ്രാക്ടീസ് വരികയാണ്. അതായത് മോളെ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന ആ കാലത്താണ് ഇങ്ങനെയൊരു കഴിവ് മോളിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിയുന്നതും. അതിനുശേഷം കോഴിക്കോട് 96 റൈഫിൾ ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്ത് അവിടുന്ന് തുടർച്ചയായി മോളെ മുന്നോട്ട് ഓരോ മത്സരങ്ങളിലും മികവിച്ച കഴിവുകൾ തെളിയിച്ചു.
0: ഏഷ്യൻ ഗെയിംസിൽ എയർ റൈഫിൾ ടീമിനത്തിൽ വെള്ളി മെഡൽ നേടിയ താരങ്ങളെ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. വിജയികൾക്കും മുഴുവൻ ഇന്ത്യൻ സംഘത്തിനും ഇനിയും നിരവധി അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ ആശംസിച്ചു. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടി ചരിത്രമെഴുതിയ വിദർശ കെ വിനോദിനെ മുഖ്യമന്ത്രി വി ഡി സതീശനും അഭിനന്ദിച്ചു. ഫോണിൽ വിളിച്ചാണ് മുഖ്യമന്ത്രി അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നത്. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ ഇലവേനിൽ വലാരി വൻ വെള്ളി മെഡൽ നേടി. നേരത്തെ ടീം ഇനത്തിൽ നേടിയ വെള്ളി മെഡലിന് പുറമെയാണ് ഇവർ നേട്ടം സ്വന്തമാക്കിയത്. 2025 ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ ജേതാവായ ഇലവേനിൽ ഫൈനലിൽ 252.4 പോയിന്റാണ് നേടിയത്. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് ഹോക്കി പൂൾ ബി മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളുകൾക്ക് തോൽപ്പിച്ചു. 8 ഗോളുകൾ നേടിയ ദീപിക സഹ്റാവത്താണ് കളിയിലെ താരം. ഇഷിക ചൌധരി 3ഉം ലാൽതൻ ലുവാങ്കി 2 ഗോളുകൾ നേടി. നാളെ ഇന്ത്യ ഇന്തോനേഷ്യയെ നേരിടും. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് 2nd സെമിയിൽ ബംഗ്ലാദേശിന് 196 റൺസ് വിജയലക്ഷ്യം. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 4 വിക്കറ്റിന് 195 റൺസ് എടുത്തു. ചൊവ്വാഴ്ച കലാശപ്പോരാട്ടത്തിൽ ഇന്നത്തെ വിജയികൾ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. KSRTC ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ഇതിന്റെ ആദ്യഘട്ടമായി 7 മുതൽ 8 ടൺ വരെ ഭാരവാഹക ശേഷിയോടുകൂടിയ 5 വാഹനങ്ങൾ ലീസ് വ്യവസ്ഥയിൽ ലഭ്യമാക്കുന്നതിന് KSRTC ടെൻഡർ ക്ഷണിച്ചതായി മന്ത്രി പറഞ്ഞു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ കാർഗോ സംവിധാനത്തിലൂടെ മികച്ച വരുമാനം നേടുന്നുണ്ട്. ശബരിമല തീർത്ഥാടന കാലത്ത് റോഡ് യാത്രകൾ സുരക്ഷിതമാക്കാൻ 13.88 കോടി രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. പൊതുമരാമത്ത് വഴിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുകയെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 13.19 കോടി രൂപ റോഡ്സ് വിഭാഗം ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച പ്രവൃത്തികൾക്കും 69,79,000 രൂപ പത്തനംതിട്ട ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിൽ സമർപ്പിച്ച പ്രത്യേക പദ്ധതികൾക്കുമായാണ് ഭരണാനുമതി ലഭിച്ചത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കലക്ടർ എ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല മുന്നൊരുക്ക അവലോകന യോഗത്തിലെ തീരുമാനങ്ങളുടെ തുടർ നടപടികൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായിരുന്നു വിലയിരുത്തൽ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. 100 ആണ്ടുകളുടെ പഴക്കമേറിയ കൊല്ലം തുറമുഖത്തെ പ്രതാപകാലത്തേക്ക് തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് കോൺക്ലേവ് ഈ മാസം 29 തിരുവമ്പാടിയിൽ സംഘടിപ്പിക്കും. പരിപാടിയുടെ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. മന്ത്രി ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ഭീഷണിയിൽ നിന്ന് കർഷകരെയും കൃഷിയെയും രക്ഷിക്കാൻ ഇടപെടണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. ഇതിന് 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായി മാറ്റം വരുത്തണമെന്നും കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ 99ാം സമാധി ദിനാചരണം നാളെ ശിവഗിരിയിൽ നടത്തും. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ചടങ്ങിൽ മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നവംബർ 7 മുതൽ 17 വരെയാണ് രഥോത്സവം. നേതൃത്വം നൽകുന്ന അഗ്രഹാര ക്ഷേത്ര ഭാരവാഹികൾ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: നേരത്തെ കൃഷി ഇറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്.
0: ഇതിനിടയിൽ ഇടുക്കി പാൽക്കുളം മേട്ടിലെ പാറക്കെട്ടിൽ നിന്ന് കാൽവഴുതി വീണ് യുവാവ് മരിച്ചു. കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി വെട്ടിക്കൽ ആൽബിൻ ദേവസയാണ് മരിച്ചത്. 41-ാമത് ജില്ലാ ജൂനിയർ ആന്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളുമായി കാസർകോട് നീലേശ്വരം ഇഎംഎസ് സ്റ്റേഡിയത്തിൽ നടത്തും. 40-ഓളം യൂണിറ്റുകളിൽ നിന്ന് 1200 പുരുഷ വനിതാ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായ ഗേർഡർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 9 മുതൽ ഈ മാസം 26 വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ചരക്ക് കണ്ടെയ്നർ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ നിർബന്ധമായും വെങ്ങളം രാമനാട്ടുകര ദേശീയപാത 66 വഴി പോകണം. കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യാമ്പസിൽ ഒക്ടോബർ 1 മുതൽ 4 വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. ബൊട്ടാണിക്കൽ ഗാർഡനിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സിംബോസിയത്തിന്റെ ഭാഗമായാണ് പ്രവേശനത്തിന് നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ വിൽപ്പന ഭക്ഷിച്ച കഞ്ചാവുമായി 4 പേരെ അറസ്റ്റ് ചെയ്തു. മാവൂർ റോഡിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് വടിവാളും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും സഹിതം തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി രജിത്ത്, കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി ഫയാസ് എന്നിവരെ കസബ പോലീസും, തളിപ്പറമ്പ് മയ്യിൽ സ്വദേശി പ്രശീത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫും ചേവായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കൂടാളിയിൽ MDMA യുവാവ് അറസ്റ്റിലായി. ചാലോട് കൊളോളം സ്വദേശി സിദ്ദിഖ് VP 1.5 ഗ്രാമോളം MDMA പിടിയിലായത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പിണറായി വിജയനെയും മകളെയും മുഹമ്മദ് റിയാസിനെയും വേട്ടയാടുന്നത് കാഴ്ചക്കാരായി നോക്കി നിൽക്കില്ലെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ പറഞ്ഞു. മഞ്ചേരിയിൽ CITU ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരൂർ ജില്ലാ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആലോചിക്കാനും ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KS ഷിനോ ആശുപത്രിയിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ജില്ലാ ആശുപത്രി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമൊരുക്കാൻ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ആശുപത്രിയിൽ എത്തിയത്. മിന്നൽ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന നേപ്പാളിനെ സഹായിക്കാൻ ഇന്ത്യ 11 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ കൂടി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, കൂടാരങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ അടങ്ങുന്ന ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാൾ അധികൃതർക്ക് കൈമാറിയത്. രാജ്യത്തെ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. KSRTCയിൽ കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നാളെ ശ്രീനാരായണ ഗുരുദേവന്റെ 99-ാം സമാധി ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
5: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai Hamari Zimmedari.
6: Parishuddhiyudeyum Parambaryathinteyum Ponnin Thilakam ബാലതണ്ടപാണി ജുവലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ശേഷം മലയാള സംഗീത ലോകത്തേക്ക് കടന്നുവന്ന ഒരു മികച്ച കലാകാരൻ, സംഗീത ലോകത്ത് അങ്ങനെ സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ പിന്നണി ഗായകൻ. നീലത്താമര, ആമീൻ, അങ്കമാലി ഡയറീസ്, അങ്ങനെ വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളികളുടെ മനസ്സിൽ നിന്ന് മായാത്ത പാട്ടുകളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഈ പാട്ടുകൾ ഉണ്ടാകും എന്ന് എനിക്കുറപ്പാണ്. കർണാടക, ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒക്കെ പരിശീലനം നേടിയിട്ടുള്ള ശ്രീകുമാർ വാക്കീലിൻ ആലാപനം, ഭാവസാന്ദ്രതയും വ്യത്യസ്തമായ ശൈലിയും കൊണ്ട് മലയാള സംഗീത ലോകത്ത് വേറിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. ശ്രീകുമാർ വാക്കീൽ എന്ന ഗായകന്റെ പേര് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ ചിലർക്കെങ്കിലും സാധിക്കില്ലായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകളെ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടുകാരനെ വ്യത്യസ്തനാക്കുന്നതും ഈ പാട്ടുകളെ വ്യത്യസ്തമാക്കുന്നതും. വളരെ വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ ശബ്ദമുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. വിദ്യാസാഗർ മലയാളത്തിന് സമ്മാനിച്ച ഗായകൻ എന്ന് പറഞ്ഞാലും അതൊരു തെറ്റല്ല. വാക്കുകളെ വേദനിപ്പിക്കാതെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ഈ ഗായകനെയാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. അഹല്യ എഫ് എമ്മിൽ ആദ്യത്തെ പാട്ട് സഖാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രീതി പിള്ളയും ശ്രീകുമാർ വാക്കീലും ചേർന്ന് പാടിയ ഒരു ഡ്യുവറ്റ് ഗാനമാണ്. ശബരീഷ് വർമ്മ വരികൾ എഴുതി, പ്രശാന്ത് പിള്ളൈ സംവിധാനം ചെയ്ത മധു മധു മധുമതിയെ എന്ന ഈ മനോഹരമായ ഗാനം കേൾക്കുമ്പോൾ ഈ ശബ്ദം നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയും. ശ്രീകുമാർ വാക്കീൽ എന്ന അതുല്യ ഗായകന്റെ പാട്ടുകളിലൂടെ നമ്മൾ ആരംഭിക്കുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണഹല്ലേ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

അന്ന് ഞാൻ കൊടുത്ത വാക്കിന്റെ പേരിൽ മാത്രമല്ല, സമരത്തിന്റെ മുന്നിൽ കൊടി പിടിച്ച് കൂട്ടു നിൽക്കാനും അവസാന ശ്വാസം വരെ മുദ്രവാക്കി മേറ്റി വിളിക്കാനും പെരിയാറിന്റെ തണുപ്പിൽ ഒരുമിച്ചിരുന്ന് തീ കായാനും ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് കിതച്ചു നിന്നാൽ കൈ പിടിച്ച് കൂടെ നടക്കാനും സഖാവിന് പറ്റുമെന്നൊരു തോന്നൽ, സഖാവിനെ കൊണ്ടേ പറ്റൂ എന്നൊരു തോന്നൽ.

ഒരു റിയാലിറ്റി ഷോയിലൂടെ വിന്നറായി സംഗീതത്തിനോടുള്ള തന്റെ സ്നേഹം അവസാനിപ്പിക്കാതെ കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനായിരുന്നു പണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ച് ബോംബെയിൽ എത്തുകയും ഒരുപാട് പേര് വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും അവസരങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഇതിനിടയിൽ ഒരുപാട് പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം പാട്ടുകൾ പാടി. അങ്ങനെ വളരെ ഫണ്ണി ആയിട്ട് ഒരു സിനിമയുടെ പാരഡി പോലെ ഉണ്ടാക്കിയ ഒരു പരസ്യ ചിത്രത്തിന്റെ പാട്ട് കേട്ടിട്ടാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ ശ്രീകുമാർ വാക്കീൽ എന്ന ഈ ഗായകനെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു കോള് വരെയാണ് വിദ്യാസാഗറിന്റെ മാനേജറിന്റെ കയ്യിൽ നിന്ന്. പെട്ടെന്ന് തന്നെ വരണം, ചെന്നൈയിലോട്ട് വരണം, ഒരു പ്രൊജക്റ്റ് ഉണ്ട് എന്നൊക്കെ. അപ്പൊ അതുവരെ വിദ്യാസാഗർ വിചാരിച്ചിരുന്നത് ഒരു ബോംബെ അതോ ലോകത്ത് പാടി നടക്കുന്ന ഒരു മലയാളി അല്ലാത്ത ചെറുപ്പക്കാരൻ എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയായിരുന്നു. അങ്ങനെ മലയാള സിനിമയിലേക്ക് ഈ ശബ്ദമെത്തി മുല്ല എന്ന സിനിമയിലൂടെ. അതുകൊണ്ടാണ് ഞാൻ വിദ്യാസാഗർ സമ്മാനിച്ച ഗായകൻ എന്ന് പറഞ്ഞത്. മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരത് ചന്ദ്രവർമ്മ വരികളെഴുതി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഈ മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ശബ്ദം തീർച്ചയായിട്ടും ഓർക്കും, ആ വ്യക്തിയെ നിങ്ങൾ തീർച്ചയായും ഓർക്കും. ശ്രീകുമാർ വാക്കീൽ എന്ന അതുല്യ ഗായകന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ശ്രീകുമാർ വാക്കേൽ എന്ന ഗായകൻ അങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായെങ്കിലും മുല്ല എന്ന സിനിമയിലെ വളരെ മനോഹരമായ പാട്ടിന് ശേഷം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ തിരക്കുകളിലേക്കൊക്കെ പോവുകയുണ്ടായി. പക്ഷെ ശ്രീകുമാർ വാക്കേൽ എന്ന ഈ പേരും ഈ ഗായകനെയും പലർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു ചെറിയ സങ്കടം. പലർക്കും ഈ ശബ്ദവുമായി മറ്റ് ശബ്ദങ്ങൾ സാമ്യതയുള്ളത് തോന്നിയത് കൊണ്ടാണോന്ന് അറിയില്ല, ഈ കലാകാരനെ ആരും തിരിച്ചറിഞ്ഞില്ല. അതിനുശേഷമാണ് നീലത്താമര എന്ന സിനിമ സംഭവിക്കുന്നത്. വിദ്യാസാഗർ തന്നെയാണ് ഈ സിനിമയിലെ പാട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും ശ്രീകുമാർ വാക്കേൽ വരുന്നു, പാട്ട് പാടുന്നു, തിരിച്ചു പോകുന്നു. എന്നാൽ ഈ പാട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നും മലയാള സിനിമയിൽ ആളുകൾ പിന്നെയും പിന്നെയും അന്വേഷിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു ഗാനമായി മാറി എന്നുള്ളതൊന്നും ശ്രീകുമാർ വാക്കേൽ എന്ന വി ശ്രീകുമാർ അറിയുന്നില്ല. ആൻഡ് പിന്നീട് സിനിമ കാണാൻ വേണ്ടി അദ്ദേഹം തിരിച്ചെത്തുകയും സിനിമ കാണുന്നതിനിടയിലാണ് പലപ്പോഴും ഒരാൾ തിരിച്ചറിയുകയൊക്കെ ചെയ്തത്, എവിടെയായിരുന്നു മാഷേ, ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് ഒക്കെ ബോംബെയിൽ വെച്ചാണ് നടന്നതെങ്കിലും ഈ പാട്ട് ഇത്രയും ഒരു ആവേശം അല്ലെങ്കിൽ ഇത്രയും ഒരു സ്നേഹം ആളുകൾ ഈ പാട്ടിന് കൊടുത്തിരുന്നു എന്നുള്ളത് ശ്രീകുമാർ അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഒരുപാട് പേരുടെ റിംഗ് ടോണായിട്ട് ഈ പാട്ട് മാറുകയും പല യാത്രയിലൊക്കെ പലരുടെയും റിംഗ് ടോണായി ഈ പാട്ട് പാടുകയും ഞാനാണ് ഈ പാട്ട് പാടിയത് എന്ന് പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കുഞ്ഞിക്കുറുമ്പുകളൊക്കെയുള്ള ഒരു ഗായകനാണ് ശ്രീകുമാർ വാക്കേൽ. ആൻഡ് ആരോടെങ്കിലും ഈ പാട്ട് താനാണ് പാടിയത് എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു ഗായകൻ തന്നെയാണ്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വയലാർ ശരത് ചന്ദ്രവർമ്മ വരികളെഴുതി ശ്രേയ ഘോഷാലും ശ്രീകുമാറും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി നീലത്താമര. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗായകനായിട്ടാണ് വി ശ്രീകുമാർ അല്ലെങ്കിൽ ശ്രീകുമാർ വാക്കീൽ എന്ന ഗായകനെ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം എന്താണോ ആ ഒരു പാട്ടിനാവശ്യം അത് കൃത്യമായി കൊടുക്കാൻ പറ്റുന്ന ഒരു ശബ്ദം തന്നെയാണ്. പണ്ട് റിയാലിറ്റി ഷോയിൽ നിന്ന് വിജയിയായൊക്കെ തിരിച്ചു വന്നെങ്കിലും പല അവസരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ പല അവസരങ്ങളും തന്റെ കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അന്ന് ടെലിഫോൺ ബൂത്തിൽ പോവുകയും കോയിൻ ഇട്ട് പലരെയും വിളിച്ച് അവസരങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും പലപ്പോഴും വളരെ നെഗറ്റീവായി മടങ്ങുകയും ഒക്കെ ചെയ്ത ഒരു സമയം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ നെഗറ്റീവ് തോട്ട്സിനെ ഒക്കെ മാറ്റിവെച്ച് വളരെ പോസിറ്റീവായി തന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പാട്ട് സംഭവിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ എന്താണോ ഒരു ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായി കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഒരു ഗായകന്റെ ചുമതല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ആൻഡ് ഒരു സംഗീത സംവിധായകൻ ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഒരു ഗായകന്റെ ശബ്ദം എന്ന് പൂർണ്ണ ബോധ്യമുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ ഇടം നേടി. അത്തരം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഗായകന്റെ മറ്റൊരു ഗാനമാണ് നമ്മളിപ്പോൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. മെലഡി മാത്രമല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ബീറ്റ് പാട്ടാണ് അർജുനൻ സാക്ഷി എന്ന സിനിമയിലെ ഈ കാണും നാടകലോകം. അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി ബിജി ബാൽ കമ്പോസ് ചെയ്ത ഒരു വ്യത്യസ്തമായ ഗാനം നമ്മൾ ശ്രീകുമാർ വാക്കീലിന്റെ ശബ്ദത്തിലൂടെ കേട്ടു. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM ൽ. RG ഹീരയാണ് കൂടെ, സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഒരു ചായയും ബജിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പാട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു മാസ്മരികമായ ഒരു മൊമെന്റ് ആയിരുന്നു ഈ പാട്ടിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. ചാലക്കുടിയില് എവിടെയോ ഒരു ചെറിയ കടയിൽ വെച്ചൊരു ചായ ബ്രേക്ക് എടുക്കുമായിരുന്നു പ്രശാന്ത് പിള്ളയും ശ്രീകുമാർ വാക്കിയിലും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ഒരു ട്യൂൺ പാടുന്നു, മൂളുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വരികളൊക്കെ എന്തൊക്കെയോ പാടി. അങ്ങനെ ചെറുതായിട്ട് അവർ റെക്കോർഡ് ചെയ്തൊരു പോർഷനാണ് പിന്നീട് നമ്മൾ ലിജോ ജോസിന്റെ സിനിമയിൽ കേട്ടത്. അങ്കമാലി ഡയറീസ് എന്ന സിനിമയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്കമാലി ഡയറീസിൽ ഒരു ചെറിയ പാട്ട് വേണം, ഒരു ചെറിയ പോർഷൻ വേണം എന്ന് ലിജോ പറഞ്ഞ സമയത്ത് പ്രശാന്ത് പിള്ളൈ പറയായിരുന്നു, ഇങ്ങനെ ഒരു പാട്ട് മുന്നെപ്പോഴോ കമ്പോസ് ചെയ്തിട്ട് ഇങ്ങനെ പാടി വെച്ചിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്കൂന്ന്. ആൻഡ് ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ലിജോ ജോസിന് ഇഷ്ടപ്പെടുകയും ഇത് തന്നെ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഒരുപാട് പ്രാവശ്യം ഈ പാട്ട് പാടേണ്ടി വന്നു എന്നാണ് ശ്രീകുമാർ വാക്കിയിൽ പറയുന്നത്. കാരണം അന്ന് റോ ആയിട്ട് പാടിയ ആ പാട്ട് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യണം, ഒരുപാട് നന്നാക്കണ്ട, ഒരുപാട് സോഫ്റ്റും ക്ലീനും ഒന്നും ആക്കണ്ട, എങ്ങനെയാണോ നമ്മൾ വളരെ സ്വാഭാവികമായിട്ടൊരു പാട്ട് പാടുന്നത് അതേ റോ ഫീലിൽ തന്നെ ആ പാട്ട് കിട്ടണം എന്ന് പറയുന്നത്.

എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. പ്രശാന്ത് പിള്ളൈ കമ്പോസ് ചെയ്ത്, പ്രീതി പിള്ളൈ വരികൾ എഴുതി, ശ്രീകുമാർ വാക്കിയിൽ പാടിയ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലെ പാട്ട്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര ഓൺ അഹല്യ FM. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

നമ്മൾ ഇതുവരെ കേട്ട പാട്ടുകളിൽ നിന്നും ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു ആമേൻ എന്ന സിനിമയിൽ ശ്രീകുമാർ വാഗീലിന്റെ ശബ്ദത്തിൽ കേട്ട ഈ പാട്ട്. ചെന്നൈയിലായിരുന്നു ഇതിന്റെ റെക്കോർഡിംഗ് ഒക്കെ സംഭവിച്ചത്. ഒരുപാട് പേര് പാടി പാടി പാടി പാടി റിജക്റ്റ് ആയ ഈ ഗാനം ശ്രീകുമാർ വാഗീലിന്റെ കയ്യിലേക്ക് എത്തുകയായിരുന്നു. ഒരു കമ്പോസർ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ വിഷൻ സാധിച്ചു കൊടുക്കുക എന്ന ഒരു ഗായകന്റെ ധർമ്മം അദ്ദേഹം വളരെ നന്നായി തന്നെ നിർവഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത, സോളമനും ശോഷനയും എന്ന ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിശബ്ദതയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പാട്ടാണ്. ഗായകന്റെയും ഗായികയുടെയും ശബ്ദത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പാട്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീകുമാർ വാഗീൽ പോലുള്ള ഇത്രയും മനോഹരമായ ഒരു ശബ്ദത്തിന്റെ ഉടമയുടെ ശബ്ദം അവിടെ മനോഹരമായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഈ പാട്ട് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. ചെറിയ ചെറിയ ശബ്ദങ്ങളും അല്ലെങ്കിൽ ആ പാട്ടിന്റെയും ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെയും ഒക്കെ എല്ലാ എലമെന്റുകളും നന്നായി യോജിപ്പിച്ചുണ്ടാക്കിയ ഒരു പാട്ട്. പ്രശാന്ത് പിള്ളയുടെ മറ്റൊരു മനോഹര ഗാനം. പ്രീതി പിള്ളയും ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. പി എസ് റഫീഖാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ആമേൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM ൽ ആർ ജെ

ഒരു ബ്രഹ്മാണ്ട ചിത്രം മലൈക്കോട്ടെ വാലിബൻ. ഈ സിനിമയിലെ ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന, ഒരു പഴയ ഗ്രാമീണ സൗന്ദര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു പ്രണയത്തെ ഓർമ്മപ്പെടുത്തുന്ന, ആ ശാലീനതയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം. പ്രശാന്ത് പിള്ളയെ കമ്പോസ് ചെയ്ത് പി എസ് റഫീഖ് വരികൾ എഴുതിയ ഈ പാട്ട് ഡൽഹിയിൽ വെച്ചാണ് ശ്രീകുമാർ വാക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഡൽഹിയിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയും അതിന്റെ രണ്ട് വേർഷനുകളും വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം പാടിയിട്ടുണ്ട്. ആക്ച്വലി രണ്ട് ട്യൂണുകൾ ഈ പാട്ടിന് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്തിരുന്നു. പക്ഷേ ആദ്യം ചെയ്തു കൊടുത്തത് റിജക്ട് ചെയ്ത് പിന്നീട് സംഭവിച്ചൊരു പാട്ടാണ്. വളരെ റോ ആയിട്ടും വളരെ സിമ്പിളായിട്ടും ഒരു പഴയ കാലത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുക എന്ന ധർമ്മം ശ്രീകുമാർ വാക്കിൽ എന്ന ഗായകന്റെ ശബ്ദത്തിലൂടെ സാധിച്ചു എന്ന് തന്നെ പറയണം. ഒരുപാട് പേർക്ക് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ പാട്ട് വളരെ ഫേവറേറ്റ് ആയിരുന്നു. ആൻഡ് ഒരുപാട് പേരുടെ റിംഗ് ടോൺ ആയിട്ടുള്ള ഒരു പാട്ടാണ്, അവരുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു പാട്ട് എന്ന് തന്നെ പറയണം. പുന്നാരക്കാട്ടിലെ എന്ന് പറയുന്ന പാട്ട്. ശ്രീകുമാർ വാക്കിലും അഭയ ഹിരൺമയും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. പി എസ് റഫീഖ് വരികൾ എഴുതി, പ്രശാന്ത് പിള്ളയെ കമ്പോസ് ചെയ്ത് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലെ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്തൊരു പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അഹല്യ FM-ൽ. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി RG ഹീര. ഈ പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഒരിക്കൽ ശ്രീകുമാർ വാക്കിയിൽ എന്ന മനോഹര ശബ്ദത്തിന്റെ ഉടമ ഈ ഗായകന്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണ്, ഒരു അതിഥി വരികയാണ്. ആ ഗസ്റ്റിന്റെ ഡ്രൈവർ ആയിരുന്ന ആള് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാട്ടായിരുന്നു നീലത്താമര എന്ന സിനിമയിലെ അനുരാഗ വിലോചനനായി. ആൻഡ് ഈ ഗായകനെ പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതിന്റെ സങ്കടം നമുക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അവരുടെ വീട്ടിലുള്ള ഒരു സംഭാഷണത്തിന്റെ ഇടയ്ക്കാണ് ഡ്രൈവർ മനസ്സിലാക്കുന്നത് തന്റെ വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ പാട്ട് പാടിയിരിക്കുന്നത് ശ്രീകുമാർ വാക്കീൽ എന്ന തന്റെ മുന്നിലിരിക്കുന്ന ഈ ഗായകനാണ് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം വളരെ എക്സൈറ്റ്മെന്റോടുകൂടി ഈ പാട്ട് പാടിത്തരണം, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണെന്നൊക്കെ പറയുകയും അദ്ദേഹത്തിന്റെ സ്നേഹം അറിയിക്കുകയൊക്കെ ചെയ്ത ആ ഒരു മൊമെന്റ് ഇന്നും ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ഗായകനും കൂടിയാണ് ശ്രീകുമാർ വാക്കീൽ. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഹിറ്റാകാതെ പോയ പാട്ടുകളുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ, സിനിമ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് പാട്ടുകളുണ്ട്. എന്തായാലും നമ്മൾ ഇന്നൊരു പാട്ട് കേൾക്കാൻ പോവാണ്, നീക്കോ ഞാച്ച എന്ന സിനിമയിലെ പാട്ട്. കവിതാ മോഹനും ദുർഗ വിശ്വനാഥും ജോസ്ലിയും ശ്രീകുമാർ വാക്കീലും എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഗാനം നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് ആകണ്ട, അല്ലെങ്കിൽ തന്റെ മുഖം അധികം പേര് അറിയണ്ട, പാട്ടുകളിലൂടെ അറിഞ്ഞാൽ മതി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കോൺഷ്യസ് ഡിസിഷൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ രീതികളുമായി ഏറ്റവും അഡാപ്റ്റ് ചെയ്തു പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അദ്ദേഹം ചൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ മുഖം ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിജയം തന്നെയാണ്. പക്ഷേ എന്നാലും എന്റെ മനസ്സ് ആഗ്രഹിക്കുകയാണ് ശ്രീകുമാർ വാക്കീൽ എന്ന ഈ ഗായകനെ ഒരുപാട് പേര് അറിയണം, ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു പാട്ട്, ഒരു അണ്ടർ റേറ്റഡ് സോങ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പാട്ടാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമയിൽ പ്രശാന്ത് പിള്ളൈ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഗാനം. വളരെ യാദൃശ്ചികമായിട്ടാണ് പ്രശാന്ത് പിള്ളയും ശ്രീകുമാർ വാക്കീലും പരിചയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രശാന്ത് പിള്ളയെ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുകയും ഇങ്ങനെ ഒരു പാട്ടുണ്ട് വന്ന് പാടണം എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി തന്നെ അദ്ദേഹം പോവുകയും പ്രശാന്ത് പിള്ളയെ പരിചയപ്പെടുന്നു. നല്ല പാട്ടുകൾ വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് വിളിക്കുകയും അങ്ങനെയുള്ളൊരു സൗഹൃദമാണ് ഇവരുടെ ഇടയിലുള്ളത്. അവരുടെ മനോഹരമായ ഗാനങ്ങളിൽ ഇനിയും ആൾക്കാർ കേൾക്കണം, ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനമാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനിൽ പനച്ചൂരാനും പ്രീതിയും വരികൾ എഴുതി ശ്രീകുമാർ വാക്കീലും പ്രീതി പിള്ളയും സൈനോരയും ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായൊരു ഗാനം. സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമയിലെ ഈ ഗാനമാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ശബ്ദം ഇനിയും നമ്മൾ കേൾക്കാനിടയുണ്ടാകട്ടെ, ഒരുപാട് അവസരങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ. ശ്രീകുമാർ വാക്കീൽ എന്ന ഈ ഗായകൻ ഇനി അറിയില്ല എന്ന് ആരും പറയരുത് എന്ന ഒരു റിക്വസ്റ്റോട് കൂടിയാണ് നമ്മളുടെ ഷോ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി ഇത്രയും നേരം കൂടിയുണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ബൈ, ടേക്ക് കെയർ.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
5: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: FM 90.4. It's rhythm of Palakkad.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. ഗെറ്റ് ആക്സസ് ടു ഹെൽത്തി ആയുർവേദിക് ട്രീറ്റ്മെന്റ് അറ്റ് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 0492322688. മൊബൈൽ 9496000129.
4: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
5: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9444772111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888, mobile 9496000129.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കഥകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏ, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
7: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
6: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
7: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
6: ബുക്കിംഗിനായി വിളിക്കൂ

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ പ്രാദേശിക ആഗോള തലങ്ങളിൽ മികച്ച സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, എം ഡി വത്സമ, ടി സി യോഹന്നാൻ, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൻഐടി കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാതുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്തു നൽകി. ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾക്കുൾപ്പെടെ പ്രദർശനാനുമതി ലഭിക്കാത്തത് മേളയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. സംസ്ഥാനത്ത് 6 മാസം റേഷൻ വാങ്ങാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. എല്ലാ മാസവും 21-ന് ഇത്തരം കാർഡുകൾ കണ്ടെത്തി അടുത്ത മാസം 1 മുതൽ റേഷൻ വിഹിതം ലഭിക്കാത്തക്ക വിധം ആയിരിക്കും ഡീആക്ടിവേറ്റ് ചെയ്യുക. സമയപരിധിക്കുള്ളിൽ ഈ KYC പൂർത്തിയാക്കാത്ത കാർഡുകൾ അസാധുവാക്കി ഡാറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. കർഷകരുടെ ക്ഷേമത്തിനും സാധാരണ ജനങ്ങളുടെ

0: ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സോളാർ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന PM സൂര്യഘർ പദ്ധതിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
1: എന്റെ പേര് സുരേഷ് കുമാർ, കോട്ടയം ജില്ലയിൽ നട്ടാശ്ശേരിക്കരയിലാണ്. സൂര്യഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. അതിന്റെ ഗുണം വളരെ വലുതാണ്. കാരണം
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. പൊഴിയൂർ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ഇതിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോൻസ് ജോസഫ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേണിൽ വാലരമൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേണിൽ വാലരമന് വെള്ളി മെഡൽ ലഭിച്ചു. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. 2nd സെമിയിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് പരാജയപ്പെടുത്തിയാണ് ടീം ഇന്ത്യ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം അംഗം വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. മകളുടെ മെഡൽ നേട്ടത്തിലെ സന്തോഷം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് വിദർശയുടെ മാതാപിതാക്കൾ.
3: വളരെ സന്തോഷം. എയർ റൈഫിളിലേക്ക് മോളെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ആദ്യ കാലമായില്ല. എയർ റൈഫിൾ 3 പൊസിഷനാണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ എയർലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിലിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ 4th സ്ഥാനത്തായിരുന്നു. അപ്രതീക്ഷിത നയതയാണ് ഇങ്ങനൊരു വലിയ സന്തോഷം പങ്കുവെക്കാന്. പെട്ടെന്ന് ചോദിക്കും പറയാൻ വാക്കുകൾ.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്ത് കൃഷിസ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. ബാലകൃഷ്ണന്റെ ഭാര്യ മാരിയമ്മയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ തീക്കോയ്ക്കും വാഗമണ്ണിനും ഇടയിൽ കാലിക്കാട് ടോപ്പ് ഭാഗത്ത് വൈകിട്ടോടെയായിരുന്നു സംഭവം. പ്രദേശത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അതേസമയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീഷണിയായ മോഴ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ അവസാനഘട്ടത്തിൽ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മയക്കുവെടിവെച്ച് പിടികൂടുന്ന മോഴയാനയെ വയനാട്ടിലെ മുത്തങ്ങിയിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ നിർമ്മാണമാണ് നടന്നുവരുന്നത്. ഇതിനുള്ള യൂക്കാലി മരങ്ങൾ മുറിച്ച് കൂട് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചു തുടങ്ങി. ദൌത്യത്തിനായി വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ ആറളത്തേക്ക് എത്തിക്കും. ആറളത്ത് ഒട്ടേറെ പേരുടെ ജീവനെടുത്ത മോഴയെ മയക്കുവെടിവെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ 1.5 മാസം മുൻപാണ് ഉത്തരവിട്ടത്.
0: പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. രാത്രി 12:45 വരെ പല സമയങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കുമെന്ന് KCB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:40.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
2: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
5: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai Hamari Zimmedari.
6: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻപേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
5: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
6: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
7: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ഹായ്, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

ഇനിയും ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

മാഡം, ഇപ്പോ നോ ടോയ്ലറ്റ്. അത് നോക്കണ്ട, നെക്സ്റ്റ് ടൈം യു കം ഫുൾ ശൗചാലയ്, ടോയ്ലറ്റ് ലോട്ട് ഓഫ്.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ.
6: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീക്കെൻഡ് ഡയറിയിലേക്ക്. വീക്കെൻഡ് ഡയറിയിലൂടെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ വീക്കെൻഡ് ഡയറിയുമായിട്ട് ഇമ്മണി വലിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ RJ ആയില്യ. സെപ്റ്റംബർ 20 മുതൽ സെപ്റ്റംബർ 27 വരെയുള്ള മനോഹരമായൊരു പുതിയ വാരത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് അല്ലേ. മാനവികതയുടെയും കരുണയുടെയും വലിയൊരു സന്ദേശത്തോടു കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരാഴ്ച ആരംഭിക്കുന്നത്. അതായത് സെപ്റ്റംബർ 21 നമ്മൾ അന്താരാഷ്ട്ര സമാധാന ദിനമായിട്ടാണ് ആചരിക്കുന്നത്, ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്. ലോകമെമ്പാടും യുദ്ധങ്ങളും അശാന്തിയും വെടിഞ്ഞ് സമാധാനം പുലർത്തേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യം ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിവസത്തിലൂടെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതേ ദിവസം തന്നെയാണ് മറ്റൊരു പ്രത്യേകത, ലോക അൽഷിമേഴ്സ് ദിനവും. വേൾഡ് അൽഷിമേഴ്സ് ഡേ ആണ് ഇനി അടുത്ത ആഴ്ചയിൽ കടന്നു വരാൻ പോകുന്നത്. ഓർമ്മകൾ മാഞ്ഞു പോകുന്ന അവസ്ഥ നേരിടുന്ന രോഗികളെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കാനും രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി തൊട്ടടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 22 ലോക കാണ്ടാമൃഗ ദിനമാണ്. അതുപോലെ തന്നെ ലോക കാർ ഫ്രീ ഡേ കൂടിയാണ് സെപ്റ്റംബർ 22. വംശനാശ ഭീഷണി നേരിടുന്ന കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒറ്റ ദിവസം വാഹനങ്ങൾ ഒഴിവാക്കി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ദിവസങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു വാരത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ഇനിയും ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ കേൾക്കാനായി ബാക്കിയുണ്ട്. തുടർന്ന് കേൾക്കാം വീക്കെൻഡ് ഡയറിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ യുവർ അഹലി FM 90.4 വിത്ത് മീ ആർഷി അഹില്യ. അങ്ങനെ ഈ ഒരാഴ്ചയിലെ അടുത്ത ഇമ്മിണി വലിയ വിശേഷങ്ങളിലേക്ക് പോകുന്ന സമയത്തെ ഇനി പറയാനുള്ളത് സെപ്റ്റംബർ 23 പ്രത്യേകതയാണ്. സെപ്റ്റംബർ 23 ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജസ് ആണ്, അഥവാ അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനമാണ്. വാചികമായി സംസാരിക്കാൻ സാധിക്കാത്തവരുടെ അവകാശങ്ങളെയും അവരുടെ ആശയവിനിമയ മാർഗങ്ങളെയും ബഹുമാനിക്കേണ്ടതിന്റെ സന്ദേശമാണ് കേട്ടോ ഇത് നൽകുന്നത്. ഇനി സെപ്റ്റംബർ 25 എത്തുന്ന സമയത്ത് രണ്ട് പ്രധാന ദിനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒന്ന് വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആണ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ മരുന്നുകളുടെ കൃത്യമായ അളവും നിർമ്മാണവും ഉറപ്പാക്കുന്ന ഫാർമസിസ്റ്റുകളുടെ സേവനങ്ങളെ നമ്മൾ ആദരിക്കുന്ന ദിവസം സെപ്റ്റംബർ 25 വേൾഡ് ഫാർമസിസ്റ്റ് ഡേ. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ അവസാന ഞായറാഴ്ച നമ്മൾ ലോക നദി ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്, വേൾഡ് റിവേഴ്സ് ഡേ. ജീവന്റെ ഉറവിടമായ നദികളെയും ജലാശയങ്ങളെയും മലിനമാക്കാതെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ ഈ വരുന്ന ഞായറാഴ്ച ദിവസം കേട്ടോ. ഇനിയും നമുക്ക് ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ പറയാനായിട്ട് ബാക്കിയുണ്ട്. തുടർന്ന് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറി ഇവിടെ തുടരുകയാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആരോഗ്യവും പരിസ്ഥിതിയും തമ്മിലുള്ള ഒരു അവിഭാജ്യമായ ബന്ധത്തെ കുറിച്ചാണ് കേട്ടോ. സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ അഥവാ ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും ശുദ്ധവും ആരോഗ്യകരവുമാണെങ്കിൽ അപ്പോൾ മാത്രമേ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം കൈവരിക്കാനായിട്ട് സാധിക്കൂലേ. ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ. വായുമലിനീകരണം, ജലമലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ നമ്മുടെ ശരീരത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ശുചിത്വമുള്ള പരിസ്ഥിതി രോഗരഹിതമായ ഒരു സമൂഹത്തിന്റെ അടിത്തറയാണെന്നുള്ളതാണ്. നമ്മുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ് വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. അങ്ങനെ നമ്മൾ വീക്കെൻഡ് ഡയറിയുടെ ക്ലൈമാക്സ് സെഗ്മെന്റിലേക്ക് എത്താൻ പോവാണ് കേട്ടോ. അറിവും പരിസ്ഥിതിയും ജാഗ്രതയും മാനവിക മൂല്യങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു വാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് അല്ലെ. ഈ വാരം അവസാനിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിനത്തോടുകൂടിയാണ്. September 27 ലോക വിനോദസഞ്ചാര ദിനം, വേൾഡ് ടൂറിസം ഡേ. പുതിയ സംസ്കാരങ്ങളെ അറിയാനും ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും നാട്ടിലെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ടൂറിസം എത്രത്തോളം പ്രധാനമാണെന്ന കാര്യമാണ് ഈ ഒരു ദിവസം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രകൃതിയെ ഉപദ്രവിക്കാതെ ഉത്തരവാദിത്തമുള്ള രീതിയിൽ യാത്രകൾ ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസിബിൾ ടൂറിസം. ആ ഒരു കാര്യമാവണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ സമാധാനത്തിന്റെ സന്ദേശം, നദികളുടെ പ്രാധാന്യവും യാത്രകളുടെ സന്തോഷവും എല്ലാം നിറഞ്ഞ ഈ പുതിയ വാരത്തിന് ശേഷം അടുത്ത ആഴ്ച കൂടുതൽ ഇമ്മിണി പറയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വീക്കെൻഡ് ഡയറിയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ കിം ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ഐലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഖിലിയ സം 90.4 കേട്ടിരിക്കുക.

സുടർ പോൽ തേ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki

0: മനോഹരവും പണിക്കൂലി ലളിതവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Do you want a partner? Oh, partner. Do you want a partner? Love me, say. Want a partner? Oh, partner.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
7: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
8: റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ശേഷം മലയാള സംഗീത ലോകത്തേക്ക് കടന്നുവന്ന ഒരു മികച്ച കലാകാരൻ, സംഗീത ലോകത്ത് അങ്ങനെ സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ പിന്നണി ഗായകൻ. നീലത്താമര, ആമീൻ, അങ്കമാലി ഡയറീസ്, അങ്ങനെ വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളികളുടെ മനസ്സിൽ നിന്ന് മായാത്ത പാട്ടുകളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഈ പാട്ടുകൾ ഉണ്ടാകും എന്ന് എനിക്കുറപ്പാണ്. കർണാടക, ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒക്കെ പരിശീലനം നേടിയിട്ടുള്ള ശ്രീകുമാർ വാക്കീലിൻ ആലാപനം, ഭാവസാന്ദ്രതയും വ്യത്യസ്തമായ ശൈലിയും കൊണ്ട് മലയാള സംഗീത ലോകത്ത് വേറിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. ശ്രീകുമാർ വാക്കീൽ എന്ന ഗായകന്റെ പേര് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ ചിലർക്കെങ്കിലും സാധിക്കില്ലായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകളെ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടുകാരനെ വ്യത്യസ്തനാക്കുന്നതും ഈ പാട്ടുകളെ വ്യത്യസ്തമാക്കുന്നതും. വളരെ വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ ശബ്ദമുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. വിദ്യാസാഗർ മലയാളത്തിന് സമ്മാനിച്ച ഗായകൻ എന്ന് പറഞ്ഞാലും അതൊരു തെറ്റല്ല. വാക്കുകളെ വേദനിപ്പിക്കാതെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ഈ ഗായകനെയാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് അഹല്യ FM-ൽ. ആദ്യത്തെ പാട്ട് സഖാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രീതി പിള്ളയും ശ്രീകുമാർ വാക്കീലും ചേർന്ന് പാടിയ ഒരു ഡ്യുവറ്റ് ഗാനമാണ്. ശബരീഷ് വർമ്മ വരികൾ എഴുതി, പ്രശാന്ത് പിള്ളൈ സംവിധാനം ചെയ്ത മധു മധു മധുമതിയെ എന്ന ഈ മനോഹരമായ ഗാനം കേൾക്കുമ്പോൾ ഈ ശബ്ദം നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയും. ശ്രീകുമാർ വാക്കീൽ എന്ന അതുല്യ ഗായകന്റെ പാട്ടുകളിലൂടെ നമ്മൾ ആരംഭിക്കുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണഹല്ലേ FM. സ്റ്റേ ട്യൂൺഡ്.

അന്ന് ഞാൻ കൊടുത്ത വാക്കിന്റെ പേരിൽ മാത്രമല്ല, സമരത്തിന്റെ മുന്നിൽ കൊടി പിടിച്ച് കൂട്ടു നിൽക്കാനും അവസാന ശ്വാസം വരെ മുദ്രാവാക്യം ഏറ്റു വിളിക്കാനും പെരിയാറിന്റെ തണുപ്പിൽ ഒരുമിച്ചിരുന്ന് തീ കായാനും ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് കിതച്ചു നിന്നാൽ കൈ പിടിച്ച് കൂടെ നടക്കാനും സഖാവിനെ പറ്റുമെന്നൊരു തോന്നൽ, സഖാവിനെ കൊണ്ടേ പറ്റൂ എന്നൊരു തോന്നൽ.

ഒരു റിയാലിറ്റി ഷോയിലൂടെ വിന്നറായി സംഗീതത്തിനോടുള്ള തന്റെ സ്നേഹം അവസാനിപ്പിക്കാതെ കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനായിരുന്നു പണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ച് ബോംബെയിൽ എത്തുകയും ഒരുപാട് പേര് വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും അവസരങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഇതിനിടയിൽ ഒരുപാട് പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം പാട്ടുകൾ പാടി. അങ്ങനെ വളരെ ഫണ്ണി ആയിട്ട് ഒരു സിനിമയുടെ പാരഡി പോലെ ഉണ്ടാക്കിയ ഒരു പരസ്യ ചിത്രത്തിന്റെ പാട്ട് കേട്ടിട്ടാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ ശ്രീകുമാർ വാക്കീൽ എന്ന ഈ ഗായകനെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു കോള് വരെയാണ് വിദ്യാസാഗറിന്റെ മാനേജറിന്റെ കയ്യിൽ നിന്ന്. പെട്ടെന്ന് തന്നെ വരണം, ചെന്നൈയിലോട്ട് വരണം, ഒരു പ്രൊജക്റ്റ് ഉണ്ട് എന്നൊക്കെ. അപ്പൊ അതുവരെ വിദ്യാസാഗർ വിചാരിച്ചിരുന്നത് ഒരു ബോംബെ അതോ ലോകത്ത് പാടി നടക്കുന്ന ഒരു മലയാളി അല്ലാത്ത ചെറുപ്പക്കാരൻ എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയായിരുന്നു. അങ്ങനെ മലയാള സിനിമയിലേക്ക് ഈ ശബ്ദമെത്തി മുല്ല എന്ന സിനിമയിലൂടെ. അതുകൊണ്ടാണ് ഞാൻ വിദ്യാസാഗർ സമ്മാനിച്ച ഗായകൻ എന്ന് പറഞ്ഞത്. മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഈ മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ശബ്ദം തീർച്ചയായിട്ടും ഓർക്കും, ആ വ്യക്തിയെ നിങ്ങൾ തീർച്ചയായും ഓർക്കും. ശ്രീകുമാർ വാക്കീൽ എന്ന അതുല്യ ഗായകന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ശ്രീകുമാർ വാക്കേൽ എന്ന ഗായകൻ അങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായെങ്കിലും മുല്ല എന്ന സിനിമയിലെ വളരെ മനോഹരമായ പാട്ടിന് ശേഷം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ തിരക്കുകളിലേക്കൊക്കെ പോവുകയുണ്ടായി. പക്ഷേ ശ്രീകുമാർ വാക്കേൽ എന്ന ഈ പേരും ഈ ഗായകനെയും പലർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു ചെറിയ സങ്കടം. പലർക്കും ഈ ശബ്ദവുമായി മറ്റ് ശബ്ദങ്ങൾ സാമ്യതയുള്ളത് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, ഈ കലാകാരനെ ആരും തിരിച്ചറിഞ്ഞില്ല. അതിനുശേഷമാണ് നീലത്താമര എന്ന സിനിമ സംഭവിക്കുന്നത്. വിദ്യാസാഗർ തന്നെയാണ് ഈ സിനിമയിലെ പാട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും ശ്രീകുമാർ വാക്കേൽ വരുന്നു, പാട്ട് പാടുന്നു, തിരിച്ചു പോകുന്നു. എന്നാൽ ഈ പാട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നും മലയാള സിനിമയിൽ ആളുകൾ പിന്നെയും പിന്നെയും അന്വേഷിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ഗാനമായി മാറി എന്നുള്ളതൊന്നും ശ്രീകുമാർ വാക്കേൽ എന്ന വി ശ്രീകുമാർ അറിയുന്നില്ല. ആൻഡ് പിന്നീട് സിനിമ കാണാൻ വേണ്ടി അദ്ദേഹം തിരിച്ചെത്തുകയും സിനിമ കാണുന്നതിനിടയിലാണ് പലപ്പോഴും ഒരാൾ തിരിച്ചറിയുകയൊക്കെ ചെയ്തത്, എവിടെയായിരുന്നു മാഷേ, ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് ഒക്കെ ബോംബെയിൽ വെച്ചാണ് നടന്നതെങ്കിലും ഈ പാട്ട് ഇത്രയും ഒരു ആവേശം അല്ലെങ്കിൽ ഇത്രയും ഒരു സ്നേഹം ആളുകൾ ഈ പാട്ടിന് കൊടുത്തിരുന്നു എന്നുള്ളത് ശ്രീകുമാർ അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഒരുപാട് പേരുടെ റിംഗ് ടോണായിട്ട് ഈ പാട്ട് മാറുകയും പല യാത്രയിലൊക്കെ പലരുടെയും റിംഗ് ടോണായി ഈ പാട്ട് പാടുകയും ഞാനാണ് ഈ പാട്ട് പാടിയത് എന്ന് പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കുഞ്ഞിക്കുറുമ്പുകളൊക്കെയുള്ള ഒരു ഗായകനാണ് ശ്രീകുമാർ വാക്കേൽ. ആൻഡ് ആരോടെങ്കിലും ഈ പാട്ട് താനാണ് പാടിയത് എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു ഗായകൻ തന്നെയാണ്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വയലാർ ശരത് ചന്ദ്രവർമ്മ വരികൾ എഴുതി ശ്രേയ ഘോഷാലും ശ്രീകുമാറും ചേർന്ന് പാടിയ പാട്ട്, ഫ്രം ദ മൂവി നീലത്താമര. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗായകനായിട്ടാണ് വി ശ്രീകുമാർ അല്ലെങ്കിൽ ശ്രീകുമാർ വാക്കീൽ എന്ന ഗായകനെ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം എന്താണോ ആ ഒരു പാട്ടിനാവശ്യം അത് കൃത്യമായി കൊടുക്കാൻ പറ്റുന്ന ഒരു ശബ്ദം തന്നെയാണ്. പണ്ട് റിയാലിറ്റി ഷോയിൽ നിന്ന് വിജയിയായൊക്കെ തിരിച്ചു വന്നെങ്കിലും പല അവസരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ പല അവസരങ്ങളും തന്റെ കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അന്ന് ടെലിഫോൺ ബൂത്തിൽ പോവുകയും കോയിൻ ഇട്ട് പലരെയും വിളിച്ച് അവസരങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും പലപ്പോഴും വളരെ നെഗറ്റീവായി മടങ്ങുകയും ഒക്കെ ചെയ്ത ഒരു സമയം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ നെഗറ്റീവ് തോട്ട്സിനെ ഒക്കെ മാറ്റിവെച്ച് വളരെ പോസിറ്റീവായി തന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പാട്ട് സംഭവിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണോ ഒരു ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായി കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഒരു ഗായകന്റെ ചുമതല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ആൻഡ് ഒരു സംഗീത സംവിധായകൻ ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഒരു ഗായകന്റെ ശബ്ദം എന്ന് പൂർണ്ണ ബോധ്യമുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ ഇടം നേടി. അത്തരം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഗായകന്റെ മറ്റൊരു ഗാനമാണ് നമ്മൾ ഇപ്പോൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. മെലഡി മാത്രമല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ബീറ്റ് പാട്ടാണ് അർജുനൻ സാക്ഷി എന്ന സിനിമയിലെ ഈ കാണും നാടകലോകം. അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി, ബിജി ബാൽ കമ്പോസ് ചെയ്ത ഒരു വ്യത്യസ്തമായ ഗാനം നമ്മൾ ശ്രീകുമാർ വാക്കീലിന്റെ ശബ്ദത്തിലൂടെ കേട്ടു. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീരയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

ഒരു ചായയും ബജിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പാട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു മാസ്മരികമായ ഒരു മൊമെന്റ് ആയിരുന്നു ഈ പാട്ടിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. ചാലക്കുടിയിൽ എവിടെയോ ഒരു ചെറിയ കടയിൽ വെച്ചൊരു ചായ ബ്രേക്ക് എടുക്കുമായിരുന്നു പ്രശാന്ത് പിള്ളയും ശ്രീകുമാർ വാക്കിയിലും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ഒരു ട്യൂൺ പാടുന്നു, മൂളുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വരികളൊക്കെ എന്തൊക്കെയോ പാടി. അങ്ങനെ ചെറുതായിട്ട് അവർ റെക്കോർഡ് ചെയ്തൊരു പോർഷനാണ് പിന്നീട് നമ്മൾ ലിജോ ജോസിന്റെ സിനിമയിൽ കേട്ടത്. അങ്കമാലി ഡയറീസ് എന്ന സിനിമയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്കമാലി ഡയറീസിൽ ഒരു ചെറിയ പാട്ട് വേണം, ഒരു ചെറിയ പോർഷൻ വേണം എന്ന് ലിജോ പറഞ്ഞ സമയത്ത് പ്രശാന്ത് പിള്ളൈ പറയായിരുന്നു, ഇങ്ങനെ ഒരു പാട്ട് മുന്നെപ്പോഴോ കമ്പോസ് ചെയ്തിട്ട് ഇങ്ങനെ പാടി വെച്ചിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്കുമെന്ന്. ആൻഡ് ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ലിജോ ജോസിന് ഇഷ്ടപ്പെടുകയും ഇത് തന്നെ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഒരുപാട് പ്രാവശ്യം ഈ പാട്ട് പാടേണ്ടി വന്നു എന്നാണ് ശ്രീകുമാർ വാക്കിയിൽ പറയുന്നത്. കാരണം അന്ന് റോ ആയിട്ട് പാടിയ ആ പാട്ട് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യണം, ഒരുപാട് നന്നാക്കണ്ട, ഒരുപാട് സോഫ്റ്റും ക്ലീനും ഒന്നും ആക്കണ്ട, എങ്ങനെയാണോ നമ്മൾ വളരെ സ്വാഭാവികമായിട്ടൊരു പാട്ട് പാടുന്നത് അതേ റോ ഫീലിൽ തന്നെ ആ പാട്ട് കിട്ടണം എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. കാരണം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി അറിയാവുന്ന വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. ഈ സിനിമയിൽ 5 വേർഷൻസ് ഉണ്ട് ഈ പാട്ടിന്റെ, ജിബ്രിഷ്, ഹിന്ദി, മലയാളം, അങ്ങനെ വളരെ ഷോർട്ടായിട്ടുള്ള ഈ പാട്ട് പക്ഷെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ദോ ദോ നേന എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. പ്രശാന്ത് പിള്ളൈ കമ്പോസ് ചെയ്ത്, പ്രീതി പിള്ളൈ വരികൾ എഴുതി, ശ്രീകുമാർ വാക്കിയിൽ പാടിയ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലെ പാട്ട്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹിയർ ഓൺ അഹല്യ FM. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

നമ്മൾ ഇതുവരെ കേട്ട പാട്ടുകളിൽ നിന്നും ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു ആമേൻ എന്ന സിനിമയിൽ ശ്രീകുമാർ വാക്കിലിന്റെ ശബ്ദത്തിൽ കേട്ട ഈ പാട്ട്. ചെന്നൈയിലായിരുന്നു ഇതിന്റെ റെക്കോർഡിംഗ് ഒക്കെ സംഭവിച്ചത്. ഒരുപാട് പേര് പാടി പാടി പാടി പാടി റിജക്ട് ആയ ഈ ഗാനം ശ്രീകുമാർ വാക്കിലിന്റെ കയ്യിലേക്ക് എത്തുകയായിരുന്നു. ഒരു കമ്പോസർ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ വിഷൻ സാധിച്ചു കൊടുക്കുക എന്ന ഒരു ഗായകന്റെ ധർമ്മം അദ്ദേഹം വളരെ നന്നായി തന്നെ നിർവഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത, സോളമനും ശോഷനയും എന്ന ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിശബ്ദതയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പാട്ടാണ്. ഗായകന്റെയും ഗായികയുടെയും ശബ്ദത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പാട്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീകുമാർ വാക്കിയിൽ പോലുള്ള ഇത്രയും മനോഹരമായ ഒരു ശബ്ദത്തിന്റെ ഉടമയുടെ ശബ്ദം അവിടെ മനോഹരമായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഈ പാട്ട് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. ചെറിയ ചെറിയ ശബ്ദങ്ങളും അല്ലെങ്കിൽ ആ പാട്ടിന്റെയും ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെയും ഒക്കെ എല്ലാ എലമെന്റുകളും നന്നായി യോജിപ്പിച്ചുണ്ടാക്കിയ ഒരു പാട്ട്. പ്രശാന്ത് പിള്ളയുടെ മറ്റൊരു മനോഹര ഗാനം. പ്രീതി പിള്ളയും ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. പി എസ് റഫീഖാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ആമേൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM ൽ ആർ ജെ

ഒരു ബ്രഹ്മാണ്ട ചിത്രം മലൈക്കോട്ടെ വാലിബൻ. ഈ സിനിമയിലെ ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന, ഒരു പഴയ ഗ്രാമീണ സൗന്ദര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു പ്രണയത്തെ ഓർമ്മപ്പെടുത്തുന്ന, ആ ശാലീനതയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം. പ്രശാന്ത് പിള്ളയെ കമ്പോസ് ചെയ്ത് പി എസ് റഫീഖ് വരികൾ എഴുതിയ ഈ പാട്ട് ഡൽഹിയിൽ വെച്ചാണ് ശ്രീകുമാർ വാക്കീൽ റെക്കോർഡ്.

പഴയ കാലത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുക എന്ന ധർമ്മം ശ്രീകുമാർ വാക്കിയിൽ എന്ന ഗായകന്റെ ശബ്ദത്തിലൂടെ സാധിച്ചു എന്ന് തന്നെ പറയണം. ഒരുപാട് പേർക്ക് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ പാട്ട് വളരെ ഫേവറേറ്റ് ആയിരുന്നു. ആൻഡ് ഒരുപാട് പേരുടെ റിംഗ് ടോൺ ആയിട്ടുള്ള ഒരു പാട്ടാണ് അവരുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു പാട്ട് എന്ന് തന്നെ പറയണം. പുന്നാരക്കാട്ടിലെ എന്ന് പറയുന്ന പാട്ട്. ശ്രീകുമാർ വാക്കിയിലും അഭയ ഹിരൺമയും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. പി എസ് റഫീഖ് വരികൾ എഴുതി, പ്രശാന്ത് പിള്ളയെ കമ്പോസ് ചെയ്ത് മലൈക്കോട്ടെ വാലിഭൻ എന്ന സിനിമയിലെ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്തൊരു പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അഹല്യ FM-ൽ. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി RG ഹീര. ഈ പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഒരിക്കൽ ശ്രീകുമാർ വാക്കിയിൽ എന്ന മനോഹര ശബ്ദത്തിന്റെ ഉടമ ഈ ഗായകന്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണ്, ഒരു അതിഥി വരികയാണ്. ആ ഗസ്റ്റിന്റെ ഡ്രൈവർ ആയിരുന്ന ആള് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാട്ടായിരുന്നു നീലത്താമര എന്ന സിനിമയിലെ അനുരാഗ വിലോചനനായി. ആൻഡ് ഈ ഗായകനെ പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതിന്റെ സങ്കടം നമുക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അവരുടെ വീട്ടിലുള്ള ഒരു സംഭാഷണത്തിന്റെ ഇടയ്ക്കാണ് ഡ്രൈവർ മനസ്സിലാക്കുന്നത് തന്റെ വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ പാട്ട് പാടിയിരിക്കുന്നത് ശ്രീകുമാർ വാക്കീൽ എന്ന തന്റെ മുന്നിലിരിക്കുന്ന ഈ ഗായകനാണ് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം വളരെ എക്സൈറ്റ്മെന്റോടുകൂടി ഈ പാട്ട് പാടിത്തരണം, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണെന്നൊക്കെ പറയുകയും അദ്ദേഹത്തിന്റെ സ്നേഹം അറിയിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു മൊമെന്റ് ഇന്നും ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ഗായകനും കൂടിയാണ് ശ്രീകുമാർ വാക്കീൽ. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഹിറ്റാകാതെ പോയ പാട്ടുകളുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ, സിനിമ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് പാട്ടുകളുണ്ട്. എന്തായാലും നമ്മൾ ഇന്നൊരു പാട്ട് കേൾക്കാൻ പോവാണ്, നീക്കോ ഞാച്ച എന്ന സിനിമയിലെ പാട്ട്. കവിതാ മോഹനും ദുർഗ വിശ്വനാഥും ജോസ്ലിയും ശ്രീകുമാർ വാക്കീലും എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഗാനം നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG

ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് ആകണ്ട, അല്ലെങ്കിൽ തന്റെ മുഖം അധികം പേര് അറിയണ്ട, പാട്ടുകളിലൂടെ അറിഞ്ഞാൽ മതി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കോൺഷ്യസ് ഡിസിഷൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ രീതികളുമായി ഏറ്റവും അഡാപ്റ്റ് ചെയ്തു പോകുന്നൊരു ലൈഫ് സ്റ്റൈൽ അദ്ദേഹം ചൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ മുഖം ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിജയം തന്നെയാണ്. പക്ഷേ എന്നാലും എന്റെ മനസ്സ് ആഗ്രഹിക്കുകയാണ്, ശ്രീകുമാർ വാക്കീൽ എന്ന ഈ ഗായകനെ ഒരുപാട് പേര് അറിയണം, ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു പാട്ട്, ഒരു അണ്ടർ റേറ്റഡ് സോങ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പാട്ടാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമയിൽ പ്രശാന്ത് പിള്ളയ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഗാനം. വളരെ യാദൃശ്ചികമായിട്ടാണ് പ്രശാന്ത് പിള്ളയും ശ്രീകുമാർ വാക്കീലും പരിചയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രശാന്ത് പിള്ളയെ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുകയും ഇങ്ങനെ ഒരു പാട്ടുണ്ട് വന്ന് പാടണം എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി തന്നെ അദ്ദേഹം പോവുകയും പ്രശാന്ത് പിള്ളയെ പരിചയപ്പെടുന്നു. നല്ല പാട്ടുകൾ വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് വിളിക്കുകയും അങ്ങനെയുള്ള ഒരു സൗഹൃദമാണ് ഇവരുടെ ഇടയിലുള്ളത്. അവരുടെ മനോഹരമായ ഗാനങ്ങളിൽ ഇനിയും ആൾക്കാർ കേൾക്കണം, ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനമാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനിൽ പനച്ചൂരാനും പ്രീതിയും വരികൾ എഴുതി ശ്രീകുമാർ വാക്കീലും പ്രീതി പിള്ളയും സൈനോരയും ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായ ഒരു ഗാനം. സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമയിലെ ഈ ഗാനമാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ശബ്ദം ഇനിയും നമ്മൾ കേൾക്കാൻ ഇടയുണ്ടാകട്ടെ, ഒരുപാട് അവസരങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ. ശ്രീകുമാർ വാക്കീൽ എന്ന ഈ ഗായകൻ ഇനി അറിയില്ല എന്ന് ആരും പറയരുത് എന്ന ഒരു റിക്വസ്റ്റോട് കൂടിയാണ് നമ്മളുടെ ഷോ ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി ഇത്രയും നേരം കൂടിയുണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. മറ്റൊരു ദിവസം പാട്ടുകഥകളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ബൈ ബൈ, ടേക്ക് കെയർ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
2: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പാലക്കാടിന്റെ നെഞ്ചിൽ കുളിതാളം. ഇത് കേട്ട് കൂട്ടുകൂടാം.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.